ഡിജിറ്റൽ ആർട്ടിസ്റ്റായ നിഖിൽ തനിക്ക് ഭാഗികമായി കാഴ്ചമങ്ങൾ സംഭവിച്ചപ്പോൾ കലാരംഗം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ്. എന്നാൽ അവന്റെ ഗുരു അവനെ ഇരുണ്ടൊരു മുറിയിലേക്ക് വിളിച്ചു വരുത്തി. കറുപ്പും വെളുപ്പും മാത്രം ഉപയോഗിച്ച് നിഴലുകളുടെ ഭംഗി വരയ്ക്കാൻ പഠിപ്പിച്ചു. വെളിച്ചത്തിൽ കാണാൻ കഴിയാത്ത പല സൂക്ഷ്മതകളും ഇരുട്ടിലാണ് വ്യക്തമാകുന്നതെന്ന് അവനന്ന് തിരിച്ചറിഞ്ഞു. പരിമിതികൾ കഴിവുകളുടെ അവസാനമല്ല, മറിച്ച് ലോകത്തെ മറ്റൊരു കോണിലൂടെ കാണാനുള്ള അവസരമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 12 കൊല്ലവർഷം 1202 ചിങ്ങം 27 ശനിയാഴ്ച. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷാ ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷാ ദിനമായി ആചരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കുന്നതിനും പരിക്കുകളുടെ തീവ്രത കുറയ്ക്കുന്നതിനും പ്രഥമ ശുശ്രൂഷ നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. 2000 ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസ്റ്റ് സൊസൈറ്റീസ് ആണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിന് മുൻപ് നാം നൽകുന്ന ഈ പ്രാഥമിക പരിചരണം പലപ്പോഴും ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ചേ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் போஜோ.
1: Good morning, welcome to Morning Mojo with me, RJ Anamika. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു സാറ്റർഡേ മോർണിംഗ് ആണ്. ജീവിതത്തിൽ നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലൊക്കെ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു സമയം ഉണ്ടാകും അല്ലെ. ചിലപ്പോൾ എന്തെങ്കിലും വലിയ പ്രശ്നമാവാം, അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന ചെറിയൊരു സങ്കടമാകാം, ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു തരം ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, എവറിത്തിങ് വിൽ ബി ഫൈൻ, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ട്, അത് വളരെ വലുതാണല്ലേ. ഒരു ചെറിയ കാര്യം പറയാം. നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ എപ്പോഴെങ്കിലും പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ് സങ്കടത്തിലിരുന്നിട്ടുണ്ടോ? വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും എന്തു പറയും എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് പറയാണ്, ഇതൊരു ചെറിയ പരീക്ഷയല്ലേ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, നെക്സ്റ്റ് ടൈം നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ അങ്ങ് മാറ്റുമല്ലേ. അതുവരെ ഉണ്ടായിരുന്ന ആ പേടിയും സങ്കടവും ഒക്കെ മാറി ഒരു വല്ലാത്ത കോൺഫിഡൻസ് നമ്മളിലേക്ക് വരും. ഇങ്ങനെയുള്ള ചെറിയ വാക്കുകൾക്ക് വലിയൊരു പവർ ഉണ്ട് കേട്ടോ. നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് അത്. ഇന്ന് സെപ്റ്റംബർ 12 ഈ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാഷണൽ ഡേ ഓഫ് എൻകറേജ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കേട്ടോ. അതായത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും വേണ്ടി മാത്രമുള്ള ഒരു ദിവസം. എൻകറേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരോട് ഒരു നല്ല വാക്ക് പറയുക എന്ന് മാത്രമാണ്. അതായത് ഒരാൾ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും വാവ് നീ അത് സൂപ്പറായിട്ട് ചെയ്തു എന്നൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ലൈഫിലെ സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന കുറച്ച് സപ്പോർട്ട് അവരുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഒരു കാര്യം തീരുമാനിക്കണം, അറ്റ്ലീസ്റ്റ് ഒരാളെയെങ്കിലും ഇന്ന് നമ്മൾ എൻകറേജ് ചെയ്യും എന്നുള്ളത്. അത് നിങ്ങളുടെ ഫാമിലി മെമ്പർ ആവാം, ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആകാം. നിങ്ങളുടെ ഒരു പോസിറ്റീവ് വാക്കുകൊണ്ട് അവരുടെ ദിവസം ഒന്ന് കളറാക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് എല്ലാ ലിസണേഴ്സിനും വളരെ മനോഹരമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ നല്ലൊരു സാറ്റർഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോ നമുക്കങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് RJ അനാമിക.

പൂക്കൾ പുഞ്ചിരി തൂകി പാലാളിക്കടൽ പോലും ഋതുമതിയായി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: നോക്കു നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: മോർണിംഗ് ബോജോ.
9: നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴോ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഒരു പക്ഷേ കുട്ടികളെ കളിക്കുമ്പോൾ വീണ് മുറിവ് പറ്റിയതാവാം, അല്ലെങ്കിൽ റോഡിൽ ഒരാൾ പെട്ടെന്ന് തലകറങ്ങി വീഴുന്നതാവാം. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിൽ പലരും പെട്ടെന്ന് വല്ലാതെ പാനിക് ആകും അല്ലേ. അയ്യോ എന്ത് ചെയ്യുമെന്നറിയാതെ നമ്മൾ ഭയന്ന് ചുറ്റും നോക്കാറുണ്ട്. ആ സമയത്ത് വളരെ സമാധാനത്തോടെ വന്ന് ഹോസ്പിറ്റലിൽ എത്തുന്ന മുൻപായിട്ട് ആ വ്യക്തിക്ക് വേണ്ട ജീവൻ രക്ഷാ പ്രവർത്തനം നൽകുന്ന ഒരാളുണ്ടെങ്കിൽ ആ മൊമെന്റിൽ അവർ ശരിക്കും ഒരു സൂപ്പർ ഹീറോ തന്നെയാണ്. ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാൾക്ക് മാത്രമേ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ എന്നൊരു തെറ്റിദ്ധാരണ പൊതുവേ നമുക്കിടയിലുണ്ട്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ, കൃത്യസമയത്ത് നമ്മൾ നൽകുന്ന ഒരു ചെറിയ സപ്പോർട്ട് ചിലപ്പോൾ ഒരാളുടെ ലൈഫ് തന്നെ തിരികെ നൽകിയേക്കാം. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്ന മുൻപായിട്ട് നമ്മൾ നൽകുന്ന ഈ പ്രാഥമിക ശുശ്രൂഷയെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്നാണ് വിളിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സെപ്റ്റംബർ 12 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഫസ്റ്റ് എയ്ഡ് നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജീവനുകൾ രക്ഷിക്കാം എന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിനം ആചരിക്കുന്നത് കേട്ടോ. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രൂസ് ആണ് 2000 ആദ്യമായിട്ട് ഇങ്ങനെയൊരു അവയർനെസ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നു മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ 2nd സാറ്റർഡേ ആണ് ലോകം മുഴുവൻ ഈ ഒരു ദിനമായിട്ട് ഓർമ്മിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും വലിയ ആക്സിഡന്റ് ഒക്കെ നടക്കുമ്പോൾ മാത്രമല്ലേ ഇതൊക്കെ ആവശ്യമായിട്ട് വരൂ എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ പച്ചക്കറി അരിയുമ്പോൾ ഉണ്ടാകുന്ന, കൈ മുറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ തിളച്ച വെള്ളം വീണ് പൊള്ളുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണം എന്നൊരു ബേസിക് നോളജ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പഠിക്കാനായിട്ട് പാടുള്ള ഒരു വലിയ കാര്യമൊന്നുമല്ല, അത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു ചെറിയ സ്കില്ലാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ കെയർ ഹോസ്പിറ്റലെത്തുന്ന മുൻപായിട്ട് മറ്റൊരാൾക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ എല്ലാവരും ഒരു കാര്യം ഓർക്കുക, സമയം കിട്ടുമ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴാണ്, ഏത് സമയത്താണ് ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടുക എന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആരും മറക്കണ്ട. ഇന്ന് സെപ്റ്റംബർ 12 വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 18 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ദി പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ രാജ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി. മോർണിംഗ് മോജോയിൽ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാകും. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി സ്റ്റോറേജും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക അലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ഉച്ചകോടിക്കെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. 7 വർഷത്തിനുശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രമുഖ ലോക നേതാക്കൾ തലസ്ഥാനത്തെത്തി. ഉഭയകക്ഷി യോഗങ്ങൾക്കും തിരക്കിട്ട ചർച്ചകൾക്കും വേദിയാവുകയാണ് ന്യൂഡൽഹി. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന സുപ്രധാന അന്താരാഷ്ട്ര സമ്മേളനമായ ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളും 12 പ്രതിനിധികളും പങ്കെടുക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് ആരംഭിക്കുന്ന ഉച്ചകോടിയുടെ പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. സമഗ്രമായ ആഗോളഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലുമെന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ഇന്ത്യയുടെ നൂതനാശയങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രദർശനവും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് ബ്രിക്സ് നേതാക്കൾ പ്രദർശനം വീക്ഷിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഉച്ചകോടിയുടെ സമാപന ദിവസമായ നാളെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഡൽഹിയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശിഷ്ടാതിഥികൾ സഞ്ചരിക്കുന്ന വഴികളിൽ മറ്റു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഡൽഹി വ്യോമപാതയിലും പ്രത്യേക നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിലെത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ, ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് എവാരിസ്റ്റെ എൻഡായിഷിമിയെ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫതാഹ് എൽ സിസി, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഒവച്ചുക്, തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സിഹാസാക് ഫുവാങ് കെക്കിയോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാശിങ് ഷെട്ടിമ തുടങ്ങിയവരാണ് ഉച്ചകോടിക്കായി ദേശീയ തലസ്ഥാനത്തെത്തി ചേർന്ന പ്രമുഖർ. ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നിവയാണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ. ബെലറസ്, ക്യൂബ, ബൊളിവിയ, കസാഖിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് ബ്രിക്സിന്റെ പങ്കാളിത്ത രാജ്യങ്ങൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ പരസ്പര സഹകരണം വിപുലീകരിക്കുന്നതിനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിക്കെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, പരസ്പര സഹകരണം, റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. 2030-ഓടെ ഇന്ത്യ റഷ്യ വ്യാപാര ലക്ഷ്യം $10,000 കോടി ഉയർത്തുന്നതും ചർച്ചയായി. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ശ്രമങ്ങൾക്ക് സഹായം നൽകാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു. 24-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റിന് തിരുക്കുറളിന്റെ റഷ്യൻ പരിഭാഷ സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാഷകളുടെയും അതിർത്തികളുടെയും വരമ്പുകൾ ഭേദിക്കുന്നതാണ് മഹാകവി തിരുവള്ളുവർ രചിച്ച അനശ്വര ജ്ഞാനമായ തിരുക്കുറളെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ലോകത്തിന് ആത്മവിശ്വാസം പകരുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും വ്യാപാര തടസ്സങ്ങളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സാമ്പത്തിക സഹകരണത്തിന്റെ പാലങ്ങൾ പണിയാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതൃസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
2: ഷിപ്പ് ബിൽഡിംഗ്, സെമി കണ്ടക്ടർ, ക്വാണ്ടം, ക്രിട്ടിക്കൽ മിനറൽസ് ഓർ ബയോടെക് ജെസെ സ്ട്രാറ്റജിക് ക്ഷേത്രമായി നൈ ക്ഷമതായ തയ്യാർ കറേ ഇസ്ലിയെ മേക്ക് ഇൻ ഇന്ത്യ, ഇന്നോവേറ്റ് വിത്ത് ഇന്ത്യ, സ്കേൽ ഫോർ ദ വേൾഡ്. 2 ലക്ഷ കെ അധിക സ്റ്റാർട്ടപ്പ് ഓർ 120 സെ അധിക യൂണിക്കോൺസ് കെ സാത്ത് ഭാരത് ആജ് ഗ്ലോബൽ സൊല്യൂഷൻസ് കാ ഹബ് ബൻ റഹാ ഹൈ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും കൂടിക്കാഴ്ച നടത്തി. നിലവിലുള്ള ആഗോള സംഘർഷങ്ങൾ, നാവിഗേഷൻ സ്വാതന്ത്ര്യം, സുസ്ഥിര വികസനം, പുനരുപയോഗ ഊർജ്ജം, ആഗോള ഭക്ഷ്യസുരക്ഷ, മനുഷ്യകേന്ദ്രീകൃത നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 4ാം തവണയും ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനെ ഗുട്ടറസ് പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,8,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9ാമത് യോഗത്തിലാണ് തീരുമാനം. ആസാം, ബീഹാർ, ഗുജറാത്ത്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിലെ ഭവന പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പു നൽകുന്നു. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോടടുക്കുകയാണ്. പുറത്തുനിന്ന് കൂടിയ അളവിൽ വൈദ്യുതി എത്തിക്കുന്നതിലും പ്രതിസന്ധി നേരിടുന്നതിനാൽ ആഭ്യന്തര ഉൽപാദനം കൂട്ടുമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെയായിരുന്നു ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗമെങ്കിൽ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് 1ാം സീഡ് ആര്യന സബലങ്കയും 2ാം സീഡ് എലന റൈബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. തുടർച്ചയായ 3ാം കിരീടമാണ് സബലങ്കയുടെ ലക്ഷ്യം. പുരുഷ സിംഗിൾസ് ഫൈനൽ നാളെ നടക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യയെ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമി ഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,8,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക എലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: മോർണിംഗ് ഓജോ.
1: ഈ ടോൾ പ്ലാസകളിലെ നീണ്ട ക്യൂവിലുള്ള കാത്തിരിപ്പ് പലപ്പോഴും യാത്രയുടെ സുഖം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണല്ലേ. എന്നാലേ റോഡ് യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് വരുന്ന ഫെബ്രുവരി മാസം മുതൽ രാജ്യത്തെ ദേശീയ പാതകളിൽ ടോൾ നൽകാനായിട്ട് വാഹനങ്ങളെങ്ങും നിർത്തിയിടേണ്ടി വരില്ല എന്നൊരു കാര്യമാണ് സന്തോഷത്തോടു കൂടി അറിയിക്കുന്നത് കേട്ടോ. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ നേരിട്ട് ഫാസ്ടാഗുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു ഡിജിറ്റൽ സംവിധാനമാണ് ഇതിനായിട്ട് ഒരുങ്ങുന്നത്. ഈ സാങ്കേതിക വിദ്യ വരുന്നതോടുകൂടി ടോൾ പ്ലാസകളിലൂടെ വാഹനം കടന്നു പോകുമ്പോൾ തന്നെ അതിവേഗത്തിൽ ടോൾ തുക തനിയെ ഈടാക്കാനായിട്ട് സാധിക്കും. ഫലത്തിൽ യാത്രകൾക്കിടയിലെ സമയനഷ്ടം ഒഴിവാക്കാനായിട്ടും ഗതാഗത കുരുക്കുകളില്ലാതെ അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഫെബ്രുവരി മുതലാണ് ടോൾ പ്ലാസകളിൽ തടസ്സം കൂടാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുക. അതായത് ടോൾ പിരിവിനായിട്ട് വാഹനം നിർത്തേണ്ടി വരില്ല എന്നുള്ളൊരു കാര്യം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഇന്ത്യൻ റുപ്പീ.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுகேஷன் ரிலேட்டட் ஆயிட்டுள்ள குறச்சதிகம் அப்டேட்டுகൾ കേൾക്കാനുള്ള ഒരു സമയമാണ്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ എത്തിയിട്ടുള്ളത്. അവസാന തീയതി വരുന്നത് ഈ മാസം 15 കേട്ടോ. പൊതുവിഭാഗത്തിന് 1200 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 600 രൂപയുമാണ് ഫീസ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: www.ibscenter.kerala.gov.in. മറ്റൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. സ്കോൾ കേരള മുഖേന 2026-28 ബാച്ചിലേക്കുള്ള ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ 1st പ്രവേശനത്തിന് 60 രൂപ പിഴയോടെ 19 വരെ, അതായത് ഈ മാസം 19 വരെ ഫീസ് അടച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് www.scholkerala.org എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം കേട്ടോ. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് തിളക്കം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ

ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: 25-il-1 namukku adichalo, 100-il-edengil-1 kittanum mathi.
3: Enthu patti?
2: Arinjille, Nandira G-Mart Lakkalakkayil, Bumper Sammanamayi Narukkeduppilude, 25 Baleno Carukal, Koodathe 100 LED TVkal, 100 Gold Coinukal, 100 Silver Coinukal, 100 Washing Machinukal, Enningane Kodikkanakkina Rupayude Sammanangalum, Offerukalum, Oppam Ettavum Kuranja Vilayumayi Price Challenge.
0: Gobu Nandilat G-Mart, MC Road, Kunnakkara Petrol Pumpin Sameepam, Kottarakara. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: നോക്ക് നോക്ക്, ജോയ് ആലുക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: മോർണിംഗ് ബോജോ.
8: കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് ബിടെക്, എംടെക്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ പുതിയതായിട്ട് ബിരുദം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. അവസാന തീയതി വരുന്നത് ഈ മാസം 28-ാം തീയതിയാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. HTTPS ERC kerala.org/. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ മാസം 28-ാണ് കേട്ടോ. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഏറ്റവും സ്നേഹത്തോടുകൂടിയുള്ള വിഷസ് അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് to the number 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കാനുള്ള വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കുന്നല്ലോ, സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
0: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഈ ഓണക്കാലത്ത് നന്ദലജ് ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലജ് ജിമാർട്ട് ലക്ക
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
0: ഗോപു നന്ദലജ് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Morning Mojo.
6: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനോമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് മെസ്സേജ് ഒരു ബർത്ത്ഡേ വിഷാണ് കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് വാളകത്ത് നിന്നും റീന ചേച്ചിയും ടീന ചേച്ചിയും ചേർന്നിട്ടാണ്. അവരുടെ രണ്ടുപേരുടെയും പൊന്നാങ്ങളെ ആയിട്ടുള്ള റോഷൻ ജേക്കബിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. റോഷൻ ജേക്കബിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ആശ്രയ FM 90 പേരിലും എന്റെ പേരിലും റീന ചേച്ചിയുടെയും ടീന ചേച്ചിയുടെയും പേരിലൊരു അട്ടിപൊള്ളി കിടക്കാച്ചി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ ഏറ്റവും മനോഹരമായിട്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ റോഷൻ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏട്ടനാണ് കേട്ടോ. ചോദിച്ചു നേടുന്ന ഓരോ കാര്യത്തിനും ഒരു പരിധിയുണ്ട്. പക്ഷേ പറയാതെ മനസ്സറിഞ്ഞ് ലഭിക്കുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും അളവറ്റ മൂല്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് മനോജ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കറക്റ്റ് ആണല്ലേ. നമ്മൾ ചോദിച്ചു നേടുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊന്നും ചോദിക്കാതെ അത് കണ്ടറിഞ്ഞ് തരുന്ന ആ ഒരു സ്നേഹത്തിനും ആ ഒരു പരിഗണനയ്ക്കും അളവറ്റ മൂല്യമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു മെസ്സേജിലൂടെ മനോജ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജനകാനൂടോ. ഹായ്, ഗുഡ് മോർണിംഗ് അനാമിക ചേച്ചി, ആപ്കാ ദിൻ സുവ്രഹേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും ജനക്കിനും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം ആയിരിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ചോ നമ്മുടെ ജനക്കിനും അതുപോലെ തന്നെ മനോജ് ചേട്ടനും. റീന ചേച്ചിക്കും ടീന ചേച്ചിക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ റോഷനും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ശനിയാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474291909047 4972909090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും വിഷസൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കാം. ടു ദ നമ്പർ 9562960905269699. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ റോഷന് വേണ്ടിയിട്ടൊരു അട്ടിപൊളി കിടിലൻ തകർപ്പൻ പാട്ട് ഓൺ ദ വേ ആണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
2: മോർണിംഗ് ബോജോ.
3: യെസ്, എങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനോമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഷാനി മോൾക്ക് പപ്പയുടെയും അമ്മയുടെയും ചേച്ചിയുടെയും വക ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബർത്ത്ഡേ വിഷ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷാനി മോൾക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല ബർത്ത്ഡേസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഒപ്പം തന്നെ ഷാനി മോൾക്ക് വേണ്ടിയിട്ട് പപ്പയുടെയും അമ്മയുടെയും ചേച്ചിയുടെയും വക ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകളും കൂടി അറിയിക്കാനു കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ് ഫ്രം കൊട്ടാരക്കര. ഹായ് അനാമിക മോളെ, ആസ്ട്രേലിയയിലെ എല്ലാവർക്കും അനാമിക കുട്ടിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ മിനി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാറ്റർഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂർ നിന്നും മുഹമ്മദിക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ FM. വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദിക്ക. ബന്ധങ്ങൾ നിലനിൽക്കുന്നത് തെറ്റുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. മായ്ച്ചു കളയാൻ പറ്റാത്ത തെറ്റുകളില്ല, മാപ്പ് കൊടുക്കാൻ കഴിയാത്ത കുറ്റങ്ങളില്ല. ഇന്ന് ജന്മദിനം വിവാഹ വാർഷികമുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകളും നന്മകളും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദിക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇക്ക പറഞ്ഞിട്ടുള്ള കാര്യം ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആ ഒരു ബന്ധം നിലനിൽക്കുന്നത് അവിടെ തെറ്റുകൾ വരാത്തത് കൊണ്ടല്ല, ആ തെറ്റുകളൊക്കെ ക്ഷമിച്ച് അവർക്ക് മാപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ബന്ധവും ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഈ ലോകത്ത് നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു കുറ്റങ്ങളും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജിലൂടെ മുഹമ്മദിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ മുഹമ്മദിക്കും അതുപോലെ തന്നെ മിനി ചേച്ചിക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷാനി മോൾക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526-49090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി. ദ ടൈം ഈസ് 9 o'clock.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. ஸ்டுடியோ கிளோக்கில் ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജലിയാണ് കേട്ടോ. മനസ്സെല്ലാവരെയും ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ടവരെ മറക്കുകയുമില്ല. ഹായ് അനാമിക ചേച്ചി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജലി ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് തങ്കമ്മ ടീച്ചറും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ആശ്രിയ ആൻഡ് അനാമിക, ഏവർക്കും സുഖമല്ലേ? നേരുന്നു ശുഭദിനം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് ടീച്ചർ അയച്ചിരിക്കുന്നത്. ഫൈനലി മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി, സുഖമാണോ മോളെ? സുഖമായിട്ടിരിക്കാനോ കേട്ടോ. എല്ലാവർക്കും നേരുന്നു സന്തോഷമുള്ള ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷീബ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം കൊട്ടാരക്കര. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ ഷീബ ചേച്ചിക്കും തങ്കമ്മ ടീച്ചർക്കും അഞ്ജലിക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു സാറ്റർഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനോ കേട്ടോ. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ തൽക്കാലം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കൂടി കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി രാക്കിളിപ്പാട്ട്.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: നല്ലൊരു ഭാവിയാണോ നിങ്ങളുടെ ലക്ഷ്യം?
8: ഏറ്റവും പുതിയ ജോലി സാധ്യതകളും ട്രെൻഡ് സെറ്ററുമായിട്ടുള്ള പുതു പുത്തൻ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങളും അറിയണോ?
7: എഡ്യൂക്കേഷണൽ ടിപ്സ് ആൻഡ് ട്രിക്സും മോട്ടിവേഷൻസും ഏറ്റവും പുതിയ ജോബ്സ് ആൻഡ് കോഴ്സിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കേൾക്കാം പൊടവുകളിലൂടെ.
8: എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഓൺ ആശ്രയ FM 90.
9: പൊടവുകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Yam bettu vekkam ee onathin idilum veli offerukalum sammanangalum vilakkaravum vera evvadeyum kittilla.
5: Adhe Nandala G-Mart laka laka il bumper samaravumayi narakadippilude 25 baleno carugal koodare 100 LED TVgal, 100 gold coinugal, 100 silver coinugal, 100 washing machinegal enningine kodi kanakkina rupayude samaranangalum offerukalum oppam ettavum kuranja vilayumayi price challengeum.
2: Gobu Nandala G-Mart, MC Road Kunnakara petrol pumpin samibam, Kottarakara.
6: നമ്മുടെ കൊല്ലം സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ നേതൃത്വത്തില് നവംബറില് കുട്ടികൾക്കായിട്ടൊരു സംസ്ഥാനതല നാടക മത്സരം സംഘടിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. നെടുമ്പന ഗ്രാമത്തിൽ നടക്കുന്ന നവം സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഇതിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്കൂളുകളും മറ്റ് സംഘടനകളും തങ്ങളുടെ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ഈ മാസം 25 മുൻപായിട്ട് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അയക്കേണ്ട വിലാസം ഇതാണ്: സെക്രട്ടറി MV ദേവൻ കലാഗ്രാമം, പള്ളിമൺ, കൊല്ലം എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. ലഭിക്കുന്ന രചനകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച 10 ടീമുകൾക്കാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുക കേട്ടോ. ആൻഡ് അത് മാത്രമല്ല, നവംബറിൽ പള്ളിമൺ MV ദേവൻ കലാഗ്രാമം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കാനായിട്ട് പോകുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിജയികളെ കാത്തിരിക്കുന്നത് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളാണ് കേട്ടോ. അതായത് ഒന്നാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും, രണ്ടാം സ്ഥാനത്തിന് 12,000 രൂപയും, മൂന്നാം സ്ഥാനത്തിന് 10,000 രൂപയുമാണ് നൽകാനായിട്ട് പോകുന്നത്. ഇതിന് പുറമെ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമുകൾക്കും സർട്ടിഫിക്കറ്റുകളും മൊമെന്റോയും ലഭിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: 9947008333. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9947008333. സോ, കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം വേദികളൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 21 ആയിട്ടുണ്ട്. ആ കഥൻ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമ്മക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.

0: விருப்பம்.
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம். லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்டின் சமீபம் புலமன் கொட்டாரக்கரா. ஃப்ரோசன் ஃபுட்டുകൾ தேடி அலையண்டதில்ல. அந்தாராஷ்ட்ர நிலவாரமுள்ள ஃப்ரோசன் ஃபுட்டുകൾ இஷ்டமுள்ளது GMC ஃப்ரோசன் ஃபுட்ஸில் നിന്നും തിരഞ്ഞെടുക്കാം. GMC ஃப்ரோசன் ஃபுட்ஸ், நிர்மல ஹாஸ்பிடல் பில்டிங், குன்னக்கர, அடூர் ரோட், கொட்டாரக்கரா. அதே ரெடி ஆயிலே
2: எங்கோட்டா
1: மறந்தோ? எல்லா சனி ஞாயிறு திவசங்களிலும் நம்ம எல்ஜோயில் ஸ்பெஷல் ஆஃபர்ஸ் உண்டு. வீட்டிலேக்கு ஆவசியமாய எல்லா சாதனங்களும் ஆஃபர் பிரைஸில்.
2: அது கொள்ளாலோ. അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: മോർണിംഗ് ബോജോ.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. നമ്മുടെ പുനലൂർ മുനിസിപ്പാലിറ്റിയും ADES ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന സൗജന്യ കരിയർ മാർഗനിർദ്ദേശ വർക്ക്ഷോപ്പാണ് ദിശ 2026. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധം നൽകാനായിട്ടും കാലത്തിനൊപ്പം സഞ്ചരിക്കാനായിട്ട് ഏവരെയും സജ്ജരാക്കാനായിട്ടും ഈ ഒരു വർക്ക്ഷോപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ന് രാവിലെ 10 പുനലൂരിലെ ADES കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. 13 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികളെ, ജോലി അന്വേഷിക്കുന്നവരെ, രക്ഷിതാക്കള്, അധ്യാപകർ തുടങ്ങി ആർക്കും ഇതിൽ തീർത്ഥമായിട്ട് സൗജന്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം എത്തുന്ന 400 പേർക്ക് മാത്രമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ എത്രയും വേഗം തന്നെ ഇനി പറയുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. നമ്പേഴ്സ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9048724261 അല്ലെങ്കിൽ 7356443888. നമ്പേഴ്സ് ഒരിക്കൽ കൂടി പറയാം. 9048724261 അല്ലെങ്കിൽ 7356443888. ശരിക്കും പറയുകയാണെങ്കിൽ, മാറുന്ന കാലത്തിനൊപ്പം പുതിയ അറിവുകൾ നേടാനായിട്ടും ശോഭനമായിട്ടുള്ള ഒരു ഭാവി കെട്ടിപ്പടുക്കാനായിട്ടും ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പുതിയ ലോകത്തേക്കുള്ള വാതിലുകൾ തുറക്കാനായിട്ട് ഈ ഒരു വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 38 ഇങ്ങനെ എത്തി നിൽക്കാണ് മധുര നാരങ്ങ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Kettidam paniyan ningalku endana ithra tension?
3: Permit plan mudal nirmanam vare ella karyangalum attipoliyakka
2: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakkara Poolavadilullappol.
3: JM Architects, government approved ISO certified civil engineers and builders. Contact 944-771-7171.
4: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: 25-ൽ ഒന്ന് നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
5: അറിഞ്ഞില്ലേ? നന്ദന ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലിനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോപു നന്ദലത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: മോർണിംഗ് മോജോ.
8: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 51 ആയിരിക്കാണ്. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നാഷണൽ ഡേ ഓഫ് എൻകറേജ്മെന്റ് ആണെന്ന കാര്യം അല്ലേ. നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ പോസിറ്റീവ് വാക്കിന് മറ്റൊരാളുടെ ലൈഫിൽ വലിയൊരു മാജിക് ചെയ്യാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് അവരുടെ കൂടെ നിൽക്കുക, അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക. ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാറ്റർഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

പടവുകളാണ്, പടവുകളുടെ ടൈമാണ്. നമസ്കാരം, ഗുഡ് ഗുഡ് മോർണിംഗ്. കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പൊ ഇനി കരിയർ വൈസ് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം പടവുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. അപ്പോ രാവിലെ നമ്മൾ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുമ്പോൾ, എഴുന്നേൽക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ റീല് നോക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കും, യൂട്യൂബിൽ പുതിയ വീഡിയോ വല്ലതും വന്നിട്ടുണ്ട് എന്ന് തിരയും. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകാറുള്ളത് അല്ലേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാലും നമ്മുടെയൊക്കെ ലൈഫ് തന്നെ മൊബൈൽ ഫോണിലും ഇന്റർനെറ്റിലുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ബിസിനസ്സുകളും പരസ്യങ്ങളും ഇപ്പോൾ ടിവിയിലും പത്രത്തിലും മാത്രമല്ല നമ്മുടെ വിരൽത്തുമ്പിലും ഉണ്ടല്ലേ. അപ്പോ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടറിയാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ്. നമ്മുടെ നാട്ടിലെ യുവതലമുറയുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങളുള്ള ഒരു കരിയർ കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ ഇന്റർനെറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ബിസിനസ്സിനെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയണ്ടേ? കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ഫ്രേയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: You are listening to Ashraya FM 90 Nadinuppam Natargopam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: നോക്ക് നോക്ക്, ജോയ് അലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
8: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
7: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
9: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: നാട്ടാർക്കൊപ്പം
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
5: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് പടവുകളിലൂടെ. മെയിനായിട്ടും നാല് കാര്യങ്ങളാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ആദ്യത്തേത് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, SEO. അതായത് ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരയുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ ആദ്യം വരണമെന്ന് പഠിക്കുന്ന ഒരു മാജിക്കാണ് ഇവിടെ പഠിക്കുന്നത്. മറ്റൊന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ വഴി എങ്ങനെ ഒരു ബ്രാൻഡിനെ നമുക്ക് ഫേമസ് ആക്കാനായിട്ട് സാധിക്കും, എങ്ങനെ പരസ്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും വീഡിയോസും റീലുകളും ഒക്കെ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് കോണ്ടന്റ് മാർക്കറ്റിംഗിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റൊന്ന് ഗൂഗിൾ ആഡ്സ് ആൻഡ് അനലറ്റിക്സ് ആണ്. ഗൂഗിളിൽ പരസ്യങ്ങൾ നൽകുന്നതും അത് എത്ര പേര് കണ്ടു എന്ന് വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതും ഒക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് വലിയ ഡിഗ്രിയോ അല്ലെങ്കിൽ പ്രായപരിധിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. വീട്ടമ്മമാർക്കും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കും. സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവർക്ക് ഒരുപോലെ പഠിച്ചെടുക്കാം. 3 മുതൽ 6 മാസം വരെയുള്ള ചെറിയ കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം ഇനിയും കൂടുതലായിട്ട്. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: നോക്ക്, ജോയ് ആലുക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: പഠിച്ചിറങ്ങിയാൽ ജോലി കിട്ടുമോ, ഈ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടല്ലേ. എന്നാൽ സ്പോട്ടിൽ ജോലി കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു കോഴ്സാണ് നമ്മളിതാ പടവുകളിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാനേജർ, SEO അനലിസ്റ്റ്, പെർഫോമൻസ് മാർക്കറ്റർ എന്നിങ്ങനെ ഒരുപാട് അവസരങ്ങളാണ് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ഫ്രീലാൻസ് ആയിട്ട് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള കമ്പനികൾക്ക് വേണ്ടിയും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ലക്ഷങ്ങൾ സമ്പാദിക്കാനായിട്ട് സാധിക്കും. കരിയറിലൊരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കണ്ണുംപൂട്ടി തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേട്ടോ. നമ്മൾ ഇന്ന് കാണുന്ന പരമ്പരാഗത പരസ്യങ്ങൾ, അതായത് TVയിലും പത്രത്തിലും ഒക്കെ കാണുന്ന പരസ്യങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ഫലപ്രദമാണല്ലേ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു സാധാരണ TV പരസ്യം കാണുന്ന ആളുകളിൽ എത്ര പേരത് വാങ്ങിയെന്ന് കമ്പനികൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇടുന്ന ആ ഒരു പരസ്യം എത്ര പേര് കണ്ടു, അതിലെത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ, ഏത് പ്രായത്തിലുള്ളവർ, എത്ര പേർക്ക് അത് ക്ലിക്ക് ചെയ്ത് സാധനം വാങ്ങി എന്നുവരെ വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെയാണ് നമ്മളെ ഡാറ്റ ഡ്രൈവൻ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ കടകൾ മുതൽ വലിയ കമ്പനികൾ വരെ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് കോഡിങ്ങോ IT ബാക്ക്ഗ്രൗണ്ടോ വേണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഒട്ടും വേണ്ട കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങോ കോഡിങ്ങോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാവുന്ന, സോഷ്യൽ മീഡിയയിൽ താല്പര്യമുള്ള, കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ആർക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ്. ആക്ച്വലി ഇതൊരു ആർട്ട് പ്ലസ് സയൻസ് കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്നുള്ളൊരു സംശയമുണ്ട്, അല്ലേ? അല്ല, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് അതിരുകളില്ല, ലിമിറ്റ്ലെസ് ആണ്. നമുക്ക് കൊച്ചിയിലിരുന്ന് ദുബായിലേക്കോ അമേരിക്കയിലേക്കോ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് പരസ്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ റിമോട്ട് ജോബ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖല. കഴിവുണ്ടെങ്കിൽ ഡോളറിലും ദിർഹത്തിലും വരെ ശമ്പളം വാങ്ങാം കേട്ടോ. ഇനി കോഴ്സിൽ പഠിക്കുന്ന പ്രധാന ടൂൾസുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നന്ദലക് ജി മാർട്ട്
2: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷാബോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിൽ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള ടൂളുകൾ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ആദ്യത്തേത് ഗൂഗിൾ അനലിറ്റിക്സ് ആണ്. വെബ്സൈറ്റിൽ എത്ര പേര് വരുന്നു എന്ന് നോക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്നുള്ളത്. ഇതെന്താണ് സാധനമെന്ന് ആലോചിച്ച് തലപോയിക്കേണ്ട ഒരു ലളിതമായ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ വലിയൊരു തുണിക്കടയുണ്ട് എന്ന് വിചാരിക്കുക. ആ കടയിൽ ദിവസവും എത്ര പേര് വരുന്നുണ്ട്, അതിൽ എത്ര പേര് സാധനം വാങ്ങുന്നുണ്ട്, ആളുകൾ കൂടുതൽ സമയവും നിൽക്കുന്നത് സാരിയുടെ സെക്ഷനിലാണോ അല്ലെങ്കിൽ ജീൻസിന്റെ സെക്ഷനിലാണോ, ഇതൊക്കെ കടയുടമയ്ക്ക് നോക്കി നിൽക്കുമ്പോൾ മനസ്സിലാക്കാം അല്ലേ. കാരണം അതൊരു നേരിട്ടുള്ള കടയാണ്. എന്നാൽ ഇതേ കട ഇന്റർനെറ്റിലോ ഒരു വെബ്സൈറ്റിലോ ആയി മാറിയാലോ? ആ സൈറ്റിൽ, ആ വെബ്സൈറ്റിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അവിടെയാണ് ഗൂഗിൾ അനലിറ്റിക്സിന്റെ എൻട്രി വരുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് തരുന്ന ഒരു സൗജന്യ ഗൂഗിൾ ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതായത് എത്ര പേരും വരുന്നു, ദിവസവും നമ്മുടെ വെബ്സൈറ്റിൽ എത്ര പേര് വരുന്നുണ്ട് എന്ന് ഇതിലൂടെ അറിയാം. പിന്നെ ആളുകൾ വരുന്നത് ഫേസ്ബുക്ക് പരസ്യം വഴിയാണോ, ഇൻസ്റ്റഗ്രാം വഴിയാണോ, അതോ ഗൂഗിളിൽ തിരഞ്ഞിട്ടാണോ എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ആളുകളുടെ സ്വഭാവം, അതായത് അവർ വെബ്സൈറ്റിൽ വന്നിട്ട് ഏത് പേജാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്, ഏത് പ്രായക്കാരാണ് കൂടുതൽ വരുന്നത് എന്നൊക്കെ ഇതിലൂടെ അറിയാൻ സാധിക്കും. മറ്റൊന്ന് ലൊക്കേഷൻ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അവർ തൃശ്ശൂരിൽ നിന്നാണോ, ദുബായിൽ നിന്നാണോ, കൊല്ലത്ത് നിന്നാണോ, ലണ്ടനിൽ നിന്നാണോ, അതൊക്കെ നമ്മുടെ വെബ്സൈറ്റ് കാണിച്ചു തരുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ വെറുതെ പരസ്യം ചെയ്ത് പണയം കളയാതെ ബിസിനസ് കൃത്യമായ വഴിക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു അട്ടിപൊളി ഫീൽഡ് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ്റെ പേര് GA4 എന്നാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ ഈ ഒരു ടൂള് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് ഫീൽഡിൽ വലിയൊരു ഡിമാൻഡ് തന്നെയായിരിക്കും ലഭിക്കുന്നത് കേട്ടോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
5: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജി അനുഷ. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ, റീൽസിന്റെ കവറുകൾ, പരസ്യങ്ങൾ ഇതൊക്കെ കാണാറുണ്ടല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഡിസൈനിങ്ങിന് വലിയൊരു സ്ഥാനമാണുള്ളത്. ആദ്യം ആളുകൾ കാണുന്നത് നമ്മുടെ ഡിസൈനാണ്. ഇതിനായിട്ട് സാധാരണയായി ഉപയോഗിക്കുന്ന രണ്ട് സൂപ്പർ ആയുധങ്ങളാണ് ക്യാൻവ, പിന്നെ നമ്മളെയൊക്കെ പണ്ട് മുതലേ അത്ഭുതപ്പെടുത്തുന്ന ഫോട്ടോഷോപ്പ്. അപ്പൊ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ഒന്ന് കേട്ടാലോ. ആദ്യം നമുക്ക് ക്യാൻവയെ കുറിച്ച് പറയാം. ക്യാൻവ നമുക്ക് ഇൻസ്റ്റന്റ് നൂഡിൽസ് പോലെ എന്ന് വിളിക്കാം കേട്ടോ. അതായത് ഡിസൈനിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും മിനിറ്റുകൾക്കുള്ളിൽ അടിപൊളി പോസ്റ്ററുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റിയ ഒരു ഓൺലൈൻ ടൂളാണ് ക്യാൻവ. ഇതിൽ ലക്ഷക്കണക്കിന് റെഡിമെയ്ഡ് ടെംപ്ലേറ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടും. ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം റീൽസ് കവർ, യൂട്യൂബ് തംബ്നെയിൽ, ലോഗോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത്, അതായത് ഫോട്ടോയും ടെക്സ്റ്റും മാറ്റി മാറ്റി സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പെട്ടെന്ന് പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ആശ്രയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്യാൻവയാണ്. ഇനി നമ്മുടെ രാജാവായ ഫോട്ടോഷോപ്പിലേക്ക് വരാം. ഫോട്ടോഷോപ്പ് എന്നാൽ ബിരിയാണി വെക്കുന്നത് പോലെയാണ്. കുറച്ച് സമയമെടുക്കും, പക്ഷെ നന്നായി പഠിച്ചവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. ഇതൊരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണോ, ഒരാളുടെ മുഖത്തെ പാടുകൾ മാറ്റി സുന്ദരനാക്കണോ, അതോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ലോകം തന്നെ ഫോട്ടോയിലൂടെ ക്രിയേറ്റ് ചെയ്യണോ, അതിനൊക്കെ ഫോട്ടോഷോപ്പ് അത്യാവശ്യമാണ്. നമുക്ക് സ്വന്തമായിട്ട് പൂജ്യത്തിൽ നിന്ന് ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കാൻ ഫോട്ടോഷോപ്പാണ് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ കേട്ടോ. പെട്ടെന്ന് എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ ക്യാൻവ യൂസ് ചെയ്യാം. എന്നാൽ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വലിയ ബാനറുകളും പ്രൊഫഷണൽ ഡിസൈനുകളും ഒക്കെ ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പ് തന്നെ പഠിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളിൽ ഇപ്പോൾ ഇത് രണ്ടും പഠിപ്പിക്കാറുണ്ട്. ഇത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ താരമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഡിസൈനിങ്ങിലെ ഈ ഒരു മാജിക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നേരെ തിരിഞ്ഞോളൂ. ഈ ക്യാൻവയിലും ഫോട്ടോഷോപ്പിലും ഫീച്ചറുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. AI ഫീച്ചേഴ്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും പുതിയ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഇതിലൂടെ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ടൂളുകൾ പഠിക്കുന്നത് നിങ്ങളുടെ കരിയറിന് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: പടവുകൾ, for the future.
6: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് മെറ്റ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ ചില പോസ്റ്റുകളുടെയൊക്കെ താഴെയായിട്ട് സ്പോൺസേഡ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ആഗ്രഹിച്ച ഒരു ബാഗിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ നോക്കി വെച്ച ഒരു ഫോണിൻ്റെയോ ഒക്കെ പരസ്യങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. അതൊക്കെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും വല്ല മാന്ത്രികതയും നിറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണോ, വല്ല മന്ത്രവാദമാണോ, മാജിക്ക് ആണോ എന്നൊക്കെ അല്ലേ. അല്ല, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സിസ്റ്റം തന്നെയുണ്ട്. ആ ഒരു സിസ്റ്റത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ. ആ ഒരു സൂപ്പർ പവറിന്റെ പേരാണ് മെറ്റ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. എന്താണ് മെറ്റ ആഡ്സ് മാനേജർ എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ ഒരു പരസ്യം ചെയ്യണമെങ്കിൽ വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെക്കണം അല്ലേ, അല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണം. വഴിയിലൂടെ പോകുന്ന എല്ലാവരും അത് കാണും. അതിൽ കുട്ടികളുണ്ടാകും, മുതിർന്നവരുണ്ടാകും, ആ സാധനം ഒട്ടും ആവശ്യമില്ലാത്തവരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് പണം വെറുതെ അങ്ങ് നഷ്ടമായി പോകും. എന്നാൽ മെറ്റ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മിഷൻ കൺട്രോൾ റൂം പോലാണ്. ഇതുപയോഗിച്ച് ഒരു ബിസിനസ്സുകാരന് വളരെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചിട്ട് പരസ്യം ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് കൊച്ചിയിൽ ഒരു ലേഡീസ് ബൂട്ടീക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പരസ്യം കാണിക്കേണ്ടത് കൊച്ചിയിലുള്ള 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ഫാഷനിലൊക്കെ താല്പര്യമുള്ള സ്ത്രീകളെ മാത്രമാണ് എങ്കിൽ ഈ ആഡ്സ് മാനേജറിൽ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ആ പരസ്യം ആൺകുട്ടികളോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ളവരോ കണ്ട് നിങ്ങളുടെ പൈസ പോകത്തില്ല എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ വശം. കൃത്യം ആൾക്കാരിലേക്ക് മാത്രം പരസ്യം എത്തുകയും ചെയ്യും. എങ്ങനെയുണ്ട് സംഗതി, അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെറ്റ ആർട്സ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 3 പ്രധാന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കറക്റ്റ് ടാർഗറ്റിംഗ് ആണ് സാധിക്കുന്നത്. ആളുകളുടെ പ്രായം, സ്ഥലം, അവരുടെ താല്പര്യങ്ങൾ ഇവയൊക്കെ നോക്കി നമുക്കിവിടെ പരസ്യം കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ബജറ്റ് കൺട്രോൾ, ദിവസവും വെറും 100 രൂപയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പരസ്യം ചെയ്യാം. പൈസ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പേപ്പറിലേക്ക് എത്തിക്കാൻ സാധിക്കും. എല്ലാം നമ്മുടെ കയ്യിലായിരിക്കും കേട്ടോ. പിന്നെ റിപ്പോർട്ട്, അതായത് നമ്മുടെ പരസ്യം കണ്ട് എത്ര പേര് സാധനം വാങ്ങി, എത്ര പേര് വെബ്സൈറ്റിൽ വന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഇരുന്ന് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും എന്നതുമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ വെറുതെ പേജിലെ ബൂസ്റ്റ് പോസ്റ്റ് ബട്ടൺ ഞെക്കുന്നതിനേക്കാളൊക്കെ 100 മടങ്ങ് പവർഫുള്ളാണ് ഈ ഒരു ആഡ്സ് മാനേജർ. ഇന്നൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആകാനായിട്ട് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ സോഷ്യൽ മീഡിയ വെറുതെ സ്ക്രോൾ ചെയ്യാൻ മാത്രമല്ല ബിസിനസ് വളർത്താനുള്ള വലിയൊരു ലോകം കൂടിയാണ് എന്ന് ഏകദേശമൊക്കെ മനസ്സിലായല്ലേ. എന്നാൽ ഇനിയും കൂടുതലായിട്ട് അറിയാനുണ്ട്. ചെറിയൊരു ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചാണല്ലേ. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പരസ്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു തരം മാന്ത്രിക വിദ്യയെക്കുറിച്ചുകൂടി നമ്മൾ കേൾക്കണം. അതിന്റെ പേരാണ് ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇതെന്താന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ നാട്ടിൽ നല്ല തിരക്കുള്ള ഒരു തട്ടുകട ഉണ്ട് എന്ന് വിചാരിക്കുക. ആ കടയിൽ ദിവസവും വൈകുന്നേരം വന്നിട്ട് തട്ട് ദോശയും ചിക്കൻ ഫ്രൈയും വാങ്ങി കഴിക്കുന്ന ഒരു 100 സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ 100 പേരുടെയും അതേ സ്വഭാവമുള്ള, ഇതേപോലെ തട്ടുകട ഇഷ്ടപ്പെടുന്ന, തട്ടുകട ഭക്ഷണമൊക്കെ ആസ്വദിക്കുന്ന ഇതേ പ്രായത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വേറെയും ഒരുപാട് ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അവരൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നേരിട്ടാണെങ്കിൽ നടക്കത്തില്ല, പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത് സാധ്യമാണ്. അതെങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ആണ് ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്നതിന്റെ ആ ഒരു പ്രയോറിറ്റി എടുത്തു പറയേണ്ടത്. കസ്റ്റമേഴ്സിന്റെ കാർബൺ കോപ്പി അഥവാ ഇരട്ടകളെ കണ്ടുപിടിക്കുന്ന ഒരു വിദ്യയാണ് കേട്ടോ ഇത്. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നിലവിലെ സാധനങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു ലിസ്റ്റ് അവരുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ നമ്മൾ ഫേസ്ബുക്കിന്റെ ആഡ്സ് മാനേജറിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഫേസ്ബുക്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് നമ്മൾ പറയും, ഹേ ഫേസ്ബുക്ക്, ഇതാണ് എന്റെ ബെസ്റ്റ് കസ്റ്റമേഴ്സ്. ഇവരുടെ ഇതേ സ്വഭാവവും താല്പര്യവുമുള്ള ഇതേപോലെ സാധനങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ള പുതിയ ആളുകളെ നിന്റെ ഡാറ്റാബേസിൽ നിന്ന് എനിക്ക് കണ്ടുപിടിച്ച് തരൂ. ഇത്രയും മാത്രം പറഞ്ഞാൽ മതി, സ്പോട്ടിൽ തന്നെ നമ്മുടെ ഫേസ്ബുക്കിന്റെ AI അവരുടെ കോടിക്കണക്കിന് ഉപയോക്താക്കളെ സ്കാൻ ചെയ്യും. എന്നിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അതേ താല്പര്യങ്ങളുള്ള ലക്ഷക്കണക്കിന് പുതിയ ആളുകളെ വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നമ്മുടെ പരസ്യം അവർക്ക് മുന്നിലെത്തിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് ക്ലവർ ആയിട്ടുള്ള സിസ്റ്റം ആണല്ലേ എന്ന്. ഇതിന്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ ഒന്ന് ഊഹിച്ച് പരസ്യം കൊടുക്കേണ്ടിയൊന്നും വരത്തില്ല. നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ 100% സാധ്യതയുള്ളവരിലേക്ക് മാത്രം നമ്മുടെ പരസ്യം എത്തുന്നതായിരിക്കും. പൈസ ഒട്ടും നഷ്ടമാകാതെ വലിയ ബിസിനസ് ലാഭം ഇവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വലിയ കമ്പനികളൊക്കെ ഈ കോടിക്കണക്കിന് ലാഭിക്കുന്നത് ഈ ഒരു വിദ്യ ഉപയോഗിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പവർ എത്രത്തോളം ആണ് ഏകദേശം എന്ന് മനസ്സിലായി കാണുമല്ലേ. ഇതിലിപ്പോൾ 1% മുതൽ 10% വരെ ലുക്ക് ലൈക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. 1% എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ആളുകൾ എന്നതാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ 1% ലുക്ക് ലൈക്ക് ഓഡിയൻസിന് പരസ്യം നൽകുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത്. ഇപ്പോൾ ലുക്ക് ലൈക്ക് ഓഡിയൻസിന്റെ കാര്യം കേട്ട് ഒന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയായിരിക്കും. എന്നാൽ കേട്ടോളൂ, ഇതിലും വലിയൊരു മാജിക് കൂടി ഇതിലുണ്ട് കേട്ടോ. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും AI നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഫോൺ നമ്പറോ ഇമെയിലോ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഈ ഒരു ലുക്ക് ലൈക്ക് ഓഡിയൻസിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് അല്ലെങ്കിൽ ഒരു വീഡിയോ പരസ്യം പോസ്റ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ആ വീഡിയോയുടെ പകുതിയിലധികം 50% അല്ലെങ്കിൽ 75% ഇരുന്ന് കണ്ട ആളുകൾ ആരായിരിക്കും? തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റിൽ നല്ല താല്പര്യമുള്ളവരായിരിക്കും അല്ലെ. താല്പര്യമില്ലാത്തവർ ഒരു സെക്കൻഡ് പോലും അത് കാണാൻ നിൽക്കത്തില്ല, അത് സ്കിപ്പ് അടിച്ചു പോകും. ഇവിടെയാണ് മെറ്റ ആഡ്സ് മാനേജറിന്റെ കളി വരുന്നത്. അതായത് എന്റെ ആ വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ട കുറച്ചു പേരുണ്ടല്ലോ, അവരുടെ അതേ സ്വഭാവമുള്ള ലക്ഷക്കണക്കിന് പുതിയ ആളുകളെ എനിക്ക് കണ്ടുപിടിച്ച് തരൂ. ഇത്രയും മാത്രം നമുക്ക് ഫേസ്ബുക്കിനോട് പറയാം. അപ്പൊ നമ്മുടെ കയ്യിലും കസ്റ്റമർ ലിസ്റ്റ് ഇല്ല എങ്കിൽ പോലും നമ്മുടെ വീഡിയോകൾ കാണുന്നവരെ വെച്ചും ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരെ വെച്ചും ഒക്കെ അവരുടെ ഇരട്ടകളെ, ലുക്ക് ലൈക്സിനെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കുന്നതാണ്. ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഇത് എങ്ങനെ ബിസിനസ്സിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് പർച്ചേസ് ലുക്ക് ലൈക്കിലൂടെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി സാധനങ്ങൾ വാങ്ങിയവരുടെ ലുക്ക് ലൈക്ക് വെച്ചിട്ട് നമുക്കിത് സാധിക്കും. അതുപോലെ തന്നെ പേജ് ഇൻസ്റ്റഗ്രാം എൻഗേജ്മെന്റ് ലുക്ക് ലൈക്ക്, അതായത് ഇൻസ്റ്റഗ്രാമില് നിങ്ങളുടെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുകയും അതുപോലെ കമന്റ് ഒക്കെ ചെയ്യുകയും ചെയ്യുന്നവരുടെ അതേ സ്വഭാവമുള്ള പുതിയ ആളുകളെ നമുക്ക് ഇതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ലീഡ് ഫോം ലുക്ക് ലൈക്ക്, അതായത് ഇപ്പോൾ നിങ്ങളുടെ പരസ്യം കണ്ടിട്ട് ഫോം ഫില്ല് ചെയ്ത് താല്പര്യമുള്ള ആളുകളുടെ ലുക്ക് ലൈക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളൊരു ഇരുട്ടത്ത് അമ്പെയ്യുന്നത് പോലെ പരസ്യം ചെയ്യാതെ കൃത്യം, അതായത് ലക്ഷ്യത്തിലേക്ക് മാത്രം അമ്പെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ ടെക്നോളജിയാണ് ലുക്ക് ലൈക്ക് എന്ന് പറയുന്നത്. ഇത് ശരിയായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സും നമുക്ക് നാട്ടിൽ സൂപ്പർ ഹിറ്റാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും പടവുകളിൽ ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: മൂണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: உங்கள் A thought for the future.
1: അപ്പോൾ മെറ്റ ആഡ്സ് മാനേജറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടു. ഇനി ഇതിന്റെ തന്നെ മറ്റൊരു ഭാഗമാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യനെ പോലെ ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനുമായിട്ടും കമ്പ്യൂട്ടറുകളെ പഠിപ്പിക്കുന്ന ഒരു അടിപൊളി വിദ്യ. അപ്പോൾ ഈ ഒരു AI വിപ്ലവത്തിന്റെ തലപ്പത്തുള്ള ഒരാളാണ് ഫോൺ ഉപയോഗിക്കുന്നത് എങ്കിൽ, അതായത് ഈ ChatGPT ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലിപ്പോൾ ജംഗ്ഷനിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വിജ്ഞാന കോശം എന്നൊക്കെ വിളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എന്ത് ചോദിച്ചാലും ആൻസർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ChatGPTനെ വിശേഷിപ്പിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇന്ന് ഈ ഒരു AI ടൂൾ എങ്ങനെയാണ് ഒരു മാന്ത്രിക വടി പോലെ ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാലോ. പറഞ്ഞുതരാം. പണ്ടൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ക്യാപ്ഷൻ എഴുതാനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിന് വേണ്ടിയിട്ട് നല്ലൊരു ആശയം കണ്ടെത്താനോ ഒക്കെ മണിക്കൂറുകളോളം ആലോചിച്ചിരിക്കണമായിരുന്നു. എന്നാൽ ഇന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ എടുക്കുക, ChatGPTയോട് ചെന്നിട്ട് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നല്ലൊരു ബിസിനസ് ഐഡിയക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യവാചകം എഴുതി തരൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കൊരു അടിപൊളി സംഭവം മുന്നിൽ റെഡിയാക്കി തരും അല്ലേ. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കൂടുതൽ എളുപ്പമാക്കുന്ന ചില സൂപ്പർ AI ടൂളുകൾ. ബാക്കിയുമുണ്ട്, അതേതൊക്കെയാന്ന് പരിചയപ്പെടാം. അതിലൊന്നാണ് ChatGPT ക്ലൗഡ്. പരസ്യങ്ങൾക്കുള്ള ഉള്ളടക്കം, അതായത് കോണ്ടന്റ്, ക്യാപ്ഷൻസ്, വെബ്സൈറ്റിലേക്കുള്ള ആർട്ടിക്കിളുകള്, ഇതൊക്കെ എഴുതിയെടുക്കാനായിട്ട് നമുക്ക് സഹായിക്കും. മറ്റൊന്നാണ് കാൻവ AI. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒറിജിനൽ ഫോട്ടോ പോലെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു ഡിസൈനിങ് ടൂളാണ് കാൻവ AI എന്ന് പറയുന്നത്. മറ്റൊന്ന് AI വോയിസ് ടൂൾസ് ആണ്. അതായത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല റേഡിയോ RJയുടെ ശബ്ദത്തിൽ വരെ വോയിസ് ഓവർ റെഡിയാക്കി തരുന്ന ഒരു വിദ്യയാണ് കേട്ടോ AI വോയിസ് ടൂൾ എന്ന് പറയുന്നത്. അപ്പൊ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ AI വന്നതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ജോലി ഇല്ലാതാകുമോ എന്നുള്ളത്. അങ്ങനെ ഒട്ടുമില്ല കേട്ടോ. AI ഒരിക്കലും മനുഷ്യന്റെ ജോലി കളയില്ല. പക്ഷെ AI ഉപയോഗിക്കാനായിട്ട് അറിയാവുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റർ AI ഉപയോഗിക്കാൻ അറിയാത്ത ഡിജിറ്റൽ മാർക്കറ്ററുടെ ജോലി ഉറപ്പായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത് ഈ ഒരു പുതിയ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് വെറുതെ പേടിച്ചിരിക്കുകയല്ല, പകരം ChatGPT പോലുള്ള AI ടൂളുകൾ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളിൽ ഇപ്പോൾ ഇതിനായിട്ട് പ്രത്യേകം പരിശീലനം തന്നെ നൽകി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒരു AI സ്മാർട്ട് മാർക്കറ്റർ ആകാനായിട്ട് റെഡിയാണ് എങ്കിൽ ഒന്നും നോക്കണ്ട, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. എന്തായാലും പടവുകളിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്.

0: You are listening to Ashraya FM 90, Nadinuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നോക്ക് നോക്ക്, ജോയ് അലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
3: നേടാം.
4: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

Once again, welcome back to പടവുകൾ വിത്ത് മീ ആർജെ അനുഷ. ചാറ്റ് ജി പി ടിയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ പ്രോംപ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കുമല്ലേ, നമ്മൾ എത്രത്തോളം വിശദമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രായം, സ്ഥലം, ബിസിനസ് രീതി, അത്രത്തോളം കൃത്യമായിട്ടുള്ള മറുപടി തരാനായിട്ട് നമ്മുടെ ചാറ്റ് ജി പി ടിക്ക് സാധിക്കുന്നതാണ്. ഇതിനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതും നല്ലൊരു കരിയർ സാധ്യതയുള്ള മേഖലയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പടവുകളിലൂടെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിനെ പറ്റിയിട്ടും അതിൻ്റെ കരിയർ സാധ്യതകളെ പറ്റിയിട്ടും ഒക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പടവുകളിലൂടെ ഇങ്ങനെ ഇത്രയും നേരമായിട്ടും കേട്ടറിഞ്ഞുകൊണ്ടിരുന്നതല്ലേ. എന്തായാലും പടവുകൾ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ സെലക്ട് ചെയ്തോളൂ, വേറെ ഒന്നും നോക്കണ്ട. എന്തായാലും ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. ഞാൻ എന്തായാലും ഏകദേശം പണിയൊക്കെ നിർത്തി പോവാണ് കേട്ടോ. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
3: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട്. ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474291 9090 0474 2919909090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909026 9609090. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
8: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? അല്ലമീൻ. എവിടുന്നാണ് വിളിക്കുന്നത്? അല്ലമീൻ മാലുമേൽ നിന്ന് വിളിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലാരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ട്. അതാരായി എല്ലാരും?
1: ഈശാന്തേട്ടനാണോ?
0: അതെ. ഇൻട്രോ പറഞ്ഞ് കേട്ടില്ലേ? കേൾക്കാറുണ്ട്. ഓക്കെ, അടിപൊളി. എങ്ങനെയുണ്ട് പ്രോഗ്രാംസ് ഒക്കെ? ഇഷ്ടമാണ്, അടിപൊളി. അപ്പൊ ഇതുപോലെ എന്നും കേൾക്ക പ്രോഗ്രാംസ് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് ഇന്ന് ചോക്ലേറ്റ് സിനിമയിലെ ഇഷ്ടമല്ലേ, ഇഷ്ടമല്ലേ,

0: ആഹാ, അടിപൊളി പാട്ടുകാരനൊക്കെയാണല്ലോ.
1: നല്ല പാട്ടുകാരനാ.
0: ആണല്ലേ.
1: എനിക്ക് മാപ്പിളപ്പാട്ടും അറിയാം.
0: മാപ്പിളപ്പാട്ടൊക്കെ പാടും. ഓക്കെ, ഒരു ദിവസം നമുക്ക് പാടിപ്പിക്കാം കേട്ടോ. ഇപ്പൊ കുറച്ച് സമയത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ നമുക്ക് അടുത്ത ലൈവ് പാടിയാലോ.
1: ഓക്കെ,
0: കേട്ടില്ല, ഒന്നുകൂടെ പറയോ. ഇന്ന് ക്വസ്റ്റ്യൻസ് ആണോ? എ പി എല്ലാണോ ഉദ്ദേശിച്ചത്? എ പി എൽ പ്രോഗ്രാം ഉണ്ടല്ലോ. ഇന്ന് ശനിയാഴ്ച അല്ലേ, പ്രോഗ്രാം ഉണ്ടോ? ഇന്ന് പ്രോഗ്രാം ഇല്ല. ഓക്കെ, അപ്പൊ പ്രോഗ്രാം കേൾക്കെന്ന് പറഞ്ഞ കള്ളമല്ലേ ആക്ച്വലി? തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലേ എ പി എൽ ഉള്ളത്? ഓക്കെ, ഇന്ന് എന്ത് രാശിയാ? ഇന്ന് ഏത് ദിവസമാ? ശനിയാഴ്ച. അപ്പൊ എന്തായാലും തിങ്കളാഴ്ച വന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യ്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് മോനെ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ അലമീനാണ്. അലമിൻ ചോദിച്ച പാട്ട് ഇഷ്ടമല്ലേ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി ചോക്ലേറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വമസാറിന്റെ വരികൾക്ക് അലക്സ് പോൾ ഈണം നൽകി നമ്മുടെ സ്വന്തം പാട്ടുകാരൻ ഷഹബാസ് അമാൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം അലമീന് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവർ ആണ് കേട്ടോ. Hi, my name is Anwar. I need a song, Asalayavale, from the movie Khalifa, dedicated to my friend Ashin. Enna aanu nammade Anwar aichirikkunnu.

മെസ്സേജുകൾ. അപ്പൊ എന്തായാലും അൻവർ ചേട്ടന്റെ ഫ്രണ്ടായ അശ്വിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഫ്രണ്ടാണെന്ന് അറിയില്ല, യെസ് ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അശ്വിന് വേണ്ടി ആ ഒരു പാട്ട് കേൾക്കാവുന്നതാണ് കാസറ്റ് കഫയിലൂടെ. ആൻഡ് ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഖലീഫ എന്ന സിനിമയ്ക്ക് വേണ്ടി മുത്തുവിന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയ് ഈണം നൽകി നമ്മുടെ സിത് ശ്രീറാമും മുഹമ്മദ് മക്ബൂൽ മൻസറും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ ഇനി കേൾക്കാൻ പോകുന്നത്. സോ അപ്പൊ എന്തായാലും ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-04-2919-09-90. ആൻഡ് ഓൾസോ വാട്സപ്പ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിലേക്ക് ഒരു മെസ്സേജ് കൂടി ഇടുക പാട്ട് കേൾക്കാൻ വേണ്ടി. ടു ദ നമ്പർ 9526490906-5264-99-90. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ.
1: ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achains.gold.in.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? സിന്ധു ചേച്ചി, റേഡിയോയുടെ സൗണ്ട് ഒന്നും കുറച്ച് വെക്കൂ. ഓക്കെ, ശരി. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് എന്താ പരിപാടി? വെറുതെ ഇരിക്കുകയാണ്. ജോലിയൊക്കെ ഒതുങ്ങിയോ? ജോലിയൊക്കെ ഒതുങ്ങിയോന്ന്? ഒതുങ്ങി. ഇന്ന് എന്താ ഭക്ഷണം? എന്താ ഉച്ചയ്ക്ക് എന്താണ്? കറിയൊക്കെ എന്താണ്? ഭയങ്കര സ്പെഷ്യൽ അങ്ങനൊന്നും ഇല്ല അല്ലേ? നമുക്ക് എന്നും സ്പെഷ്യൽ അല്ലേ? ഓക്കെ, ശരി. അപ്പോഴേ ഇന്ന് എന്താണ് പാട്ട്, ഏതാ വേണ്ടത്? എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്? അതൊരു പുതിയ പാട്ടല്ലേ? സാധാരണ നമ്മള് എനിക്കൊരു എക്സ്പീരിയൻസ് പറയുകയാണ്, അതായത് നമ്മുടെ ഒരു ചെറിയ ഒരു ചേച്ചിമാരൊക്കെ എപ്പോഴും ചോദിക്കുന്ന പാട്ടുകള് കുറച്ച് പഴയ പാട്ടുകളായിരിക്കും. അപ്പൊ അത് ഇതൊരു വ്യത്യസ്തമായിട്ട് കാട്ടിച്ചെമ്പ് ചോദിച്ചോണ്ട് ചോദിച്ചാ കേട്ടോ. അയ്യോ, പഴയതിട്ട് പോവാൻ വേണ്ടി പറഞ്ഞല്ലേ കേട്ടോ. ശരി, പാട്ടെന്ന് പറയുമ്പോ അങ്ങനൊന്നും ഇല്ല, നമുക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണല്ലേ. ഓക്കെ, നല്ല ചേഞ്ച് ആട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഏതായാലും അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം ഇന്ന് ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, എല്ലാവർക്കും അല്ലേ. ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ സിന്ധു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് കാട്ടു ചെമ്പകം എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി പള്ളിച്ചട്ടമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിന്റെ വരികൾക്ക് നമ്മുടെ ജേക്സ് ബിജോയ് ഈണം നൽകി ആവണി മൽഹാറും വിശാൽ മിശ്രയും ചേർന്ന് പാടിയ ഒരു റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മുടെ സിന്ധു ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ്കുമാർ ചേട്ടനാണ് കേട്ടോ. ഹായ് ആശ്രയ, എനിക്ക് കല്യാണ വിരുന്ന് സോങ് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ രാജ്കുമാർ ചേട്ടൻ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടിയും ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ദൊറോത്തി എന്ന സിനിമയ്ക്ക് വേണ്ടി രാജാ സാറിൻ്റെ ഈണത്തിലും സാറിൻ്റെ തന്നെ വരികളാണ്. അതുപോലെ തന്നെ യുഗേന്ദ്രൻ, ആൻ്റണി ദാസൻ, പ്രിയ ജേഴ്സൺ എന്നിവർ ചേർന്നാണ് ഈ മനോഹരമായ പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ട് കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0472914904 279 1909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526690909. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
6: നോക്ക് നോക്ക്, ജോയ് ആലുക്കാൽ ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
7: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
6: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand ne samibam Pulaman, Kottarakara.
10: Yasit Coffee, ivide ishtam pole vaattu.

0: ഒപ്പം.
1: 25ൽ ഒന്ന് നമുക്ക് അടിച്ചാലോ? 100ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
6: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
7: ഗ്യാസ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഒരു റിപ്പോർട്ട്.
1: സമഗ്രമായ ആഗോള ഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെയാണ് ഉച്ചകോടിക്ക് തുടക്കമാകുക. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം വൈകിട്ട് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഇന്നും നാളെയുമായി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളി രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെ 12 പ്രതിനിധികളും പങ്കെടുക്കും. ഞായറാഴ്ച ബ്രിക്സ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളെയും ക്ഷണിക്കപ്പെട്ടവരെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യും. ഉച്ചകോടിയുടെ സമാപന ദിനമായ നാളെ ബ്രിക്സ് നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉന്നതതല സമ്മേളനത്തിൽ ആഗോള ഭരണ നിർവഹണം, ബഹുപക്ഷവാദം, വ്യാപാര നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ആരോഗ്യം, ദുരന്തങ്ങളെ നേരിടാനുള്ള ശേഷി, നിർണായക വിതരണ ശൃംഖലകൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ ചർച്ച ചെയ്യും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് എത്തിച്ചേർന്നു. വിയറ്റ്നാം പ്രധാനമന്ത്രിയും ബെലറൂസ് വിദേശകാര്യമന്ത്രിയും ന്യൂഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് അബുദാബി കിരീടാവകാശി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം തുടങ്ങിയവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഫിലിപ്പീൻസ്, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, വികസന പങ്കാളിത്തം, അടിസ്ഥാന സൌകര്യം, സാങ്കേതിക വിദ്യ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഇന്നും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട് നടക്കും. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ്, ഇറാൻ പ്രസിഡന്റ്, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ തുടങ്ങിയവരുമായി ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വ്യാപാര തടസ്സങ്ങൾ നീക്കുന്നതിനും ബിസിനസ് അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ബ്രിക്സ് അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
2: ഗ്ലോബൽ ട്രേഡ് തഭീ ആകെ ബഡ് സക്താ ഹൈ ജബ് സീ ലേൻസ് സെക്യോർ ഹോ, സപ്ലൈ റൂട്ട് ഓപ്പൺ ഹോ ഓർ സീ ഫെയർ സേഫ് ഹോ. ഓർ ഇസ്ലിയെ ഭാരത് ഫ്രീഡം ഓഫ് നെവിഗേഷൻ ഓർ സീ ഫെയർസ് കി സേഫ്റ്റി കാ ദൃഢ സമർത്ഥക ഹൈ.
0: ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന നൂതന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായ ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പ്രദർശനത്തിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നത് രാജ്യത്തിന് അഭിമാനകരമായ കാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 പദ്ധതി ആരംഭിച്ചത്. അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി ഉറപ്പു നൽകുന്നു. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോട് അടുക്കുകയാണ്. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ ഫെയ്സ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്ത് 300 അധിക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ. 500 ബസുകൾ വാടകയ്ക്കെടുത്ത് അധിക സർവീസുകൾ നടത്താൻ KSRTC തീരുമാനിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂമും സ്ഥാപിക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ചൈനയും ജപ്പാനും തമ്മിലുള്ള രണ്ടാം സെമിഫൈനലിലെ വിജയികളെ ഇന്ത്യ ഫൈനലിൽ നേരിടും. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്ക എലീന റൈബാക്കിനെയെ നേരിടും. വനിതാ ഡബിൾസിൽ കാറ്ററീന സിനിയാക്കോവ ടെയ്ലർ ടൌൺസനെ സഖ്യം നേരിടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ചതായി സൌദി ഊർജ്ജ മന്ത്രാലയം. മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ സൌദി അറേബ്യയുടെ എണ്ണ കയറ്റുമതിയിൽ ഈ പൈപ്പ് ലൈന് നിർണായക പങ്കുണ്ട്. ഇടുക്കി അടിമാലിയിൽ 1 വയസ്സ് പ്രായമുള്ള ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്ന് കുട്ടികൾ മരിച്ചെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. കുട്ടികളുടെ മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യും. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. കാട് മൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സ്വർണവിലയിൽ ഇന്ന് നേരിയ വർധന രേഖപ്പെടുത്തി. പവന് 120 രൂപ വർദ്ധിച്ച് 1,13,360 രൂപയും ഗ്രാമിന് 14,170 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,877,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9ാമത് യോഗത്തിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ.
3: You are listening to Australia FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അശ്വിൻ ആണ് കേട്ടോ. ഹേയ്, ഐ എം അശ്വിൻ. I need a song, Jingina Mani from Jilla Movie, dedicated to my friend Aromal. എന്നാണ് നമ്മുടെ അശ്വിൻ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും അശ്വിൻ്റെ ഫ്രണ്ട് ആരോമലിന് വേണ്ടി ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാവുന്നതാണ് കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജില്ല എന്ന മൂവിക്ക് വേണ്ടി വിവേകയുടെ വരികൾക്ക് ഡീമൻ ഈണം നൽകി കെ ഡി രഞ്ജിത്തും സുനിധി ചൗഹാനും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഒരു ഡാൻസ് ഹിറ്റ് പാട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു ഫൺ മോഡിൽ നമുക്ക് അടിച്ചു കൊടുക്കുക ഈ പാട്ട് കേട്ട്. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മഹാദേവനാണ് കേട്ടോ. ഞാൻ മഹാദേവൻ, ഇന്നും കൊഞ്ചുനേരം തമിഴ് സോങ് ഇടുമോ ധനുഷിൻ്റെ എന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മഹാദേവന് വേണ്ടി ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാവുന്നതാണ് കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി മര്യാദ എന്ന സിനിമയ്ക്ക് വേണ്ടി കപിലിൻ്റെയും റഹ്മാൻ സാറിൻ്റെയും വരികൾക്ക് റഹ്മാൻ സാർ തന്നെ ഈണം നൽകി നമ്മുടെ വിജയപ്രകാശും ശ്വേതാമോഹനും ചേർന്ന് പാടിയ ഒരു അടിപൊളി ഓൾ ടൈം റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. റഹ്മാൻ സാറിൻ്റെ റൊമാൻറ്റിക് സോങ്സിൽ ഒരു ഇപ്പോഴത്തെ വർഷം കേൾക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു പാട്ടായിരിക്കും. അതിൻ്റെ ആ തുടക്കത്തിലെ ആ ഒരു BGM മ്യൂസിക്കൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 219 9909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ. ടു ദ നമ്പർ 9526490909 9562 6 6 4 9 0 9 0. So everybody stay tuned. This is RJ Srishant right here on Astraya FM 90 Nadinoppum Natarkoppum.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
7: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കയിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
9: നോക്ക് നോക്ക്, ജോയ് ആലുക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
10: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
9: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
11: Joy Alcas, world's favorite jeweler.
12: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു സമയം ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം, ഞാൻ രാംജി.
0: ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി ആണോ? എന്താ ഇന്ന് പരിപാടി? കേട്ടില്ല, ഒന്നുകൂടെ പറയുമോ? ചെറിയ ചെറിയ വർക്കിലൊക്കെ ഇരിക്കുവാണ് ഇങ്ങനെ
1: കൂടെ.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഇന്നപ്പൊ ഏത് പാട്ടാണ് വെറുതെ ഇരിക്കുമ്പോ കേൾക്കണത്? വെറുതെ ഇരിക്കുവല്ല. ഓക്കെ ഓക്കെ, ശരി ശരി ശരി ശരി.
1: ഓക്കെ, ആ മാധവിക്കുട്ടി എന്ന് പറയുന്ന ഫിലിമിലെ ആനത്ത് വെണ്ണികൾ മയങ്ങും കായം.
0: ഓക്കെ, വീണ്ടും പഴയ പാട്ടാണല്ലോ.
1: 77
0: ആണോ?
1: 23 26 49 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇംഫാലിൽ മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലി ജോലി സമയത്ത് കേട്ട പാട്ടാ.
0: ഇംഫാലി ജോലി

0: ചെയ്ത സ്ഥലത്ത് സമയത്ത് കേട്ട പാട്ടാണ്. ഓക്കെ, 49 വർഷമായി. അപ്പൊ അന്ന് കേട്ട പാട്ട് ഇപ്പൊ എന്താ ഓർത്തെടുത്തത്?
1: നല്ലൊരു
0: പാട്ടായതുകൊണ്ട്. അതെ, തീർച്ചയായിട്ടും. ആരാ എഴുതിക്കുന്ന വരി? അല്ലല്ലോ. അതെ, ശരി ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ. ഒന്നുകൂടെ പറയോ? കേട്ടില്ല. അതെ അതെ, വയലാറും ദേവരാജ മാഷോട് ചേരുമ്പോഴത്തേക്ക് പിന്നെ എന്താണല്ലേ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിങ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മൾ വിളിച്ചത് നമ്മുടെ രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് മാനത്തെ കണ്ടില്ലെന്ന മനോഹരമായ ഒരു പഴയ എവർഗ്രീൻ സോങ് ആണ്. ഈ ഒരു പാട്ട് ആക്ച്വലി മാധവിക്കുട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിൻ്റെ വരികൾക്ക് ദേവരാജമ ക്ഷീണം നൽകി നമ്മുടെ സ്വന്തം ജയചന്ദ്ര സാറ് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫിയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരോമലാണ് കേട്ടോ. ഹേയ്, ഐ എം ആരോമൽ. അതിൻ്റെ സോങ് ഓ മൈ സ്വീറ്റി ഫ്രം ദ ലക്കി റൈസർ ആൻഡ് ഡെഡിക്കേറ്റഡ് ടു അശ്വിൻ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അശ്വിനും ആരോമലും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് ആരോമലിന് വേണ്ടി, ആരോമലിൻ്റെ ഫ്രണ്ട് അശ്വിന് വേണ്ടിയും കേൾക്കാവുന്നതാണ്. ഈ ഒരു പാട്ട് ലക്കി ദ റൈസർ സിനിമയ്ക്ക് വേണ്ടി എസ് എസ് തമൻ്റെ ഈണത്തിൽ ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ പാട്ടാണ് ബാക്ക് ടു ബാക്കായി ഇനി കാസറ്റ് കഫയിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാവുന്നതാണ്. കാസറ്റ് കഫയിലേക്ക് ടു ദ നമ്പർ 0474290904 2919909 ആൻഡ് ഓൾസോ വാട്സപ്പ് ഉണ്ടെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക. വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ദ നമ്പർ ഈസ് 9526490909 9526690909. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് മാധവിക്കുട്ടി എന്ന സിനിമയിലെ മനോഹരമായ ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു സമയം. ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ, എന്റെ പേര് ശ്യാം എന്നാണ്.
0: ശ്യാം ചേട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഞാൻ കൊട്ടാരക്കര കരിക്കത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്.
0: കൊട്ടാരക്കര കരിക്കത്ത് എന്ന് വിളിക്കാണല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മയുണ്ട്, വൈഫുണ്ട്,
0: പെങ്ങളുണ്ട്. എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു? ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോഴും പോകാൻ സാധിക്കട്ടെ കേട്ടോ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് നമ്മൾ തമ്മിൽ എന്ന സിനിമ എന്റെ അമ്മ
0: എന്റെ അമ്മയെന്നാണോ?
1: അതെ,
0: എന്റെ അമ്മയെന്നല്ലേ.
1: അതെ, എന്റെ അമ്മയെന്ന്
0: രണ്ട് വരി ഒന്ന് പാടുവോ? പാട്ട് പാടാൻ അറിയത്തില്ലെന്നാണോ താല്പര്യമില്ലാത്തയാണോ? ഓക്കെ ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ. നമ്മള് പാട്ട് കേട്ട് ആസ്വദിക്കാൻ ഇഷ്ടം അല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയാണ്? എല്ലാ അമ്മമാർക്ക് വേണ്ടി അല്ലേ. ശരി, അപ്പൊ എന്താ ചെയ്യുന്നത് ആക്ച്വലി? പെയിന്റിംഗ് ആണ്. ജോലി ഒക്കെ ഉണ്ടോ ഇപ്പോ? ജോലിയുണ്ട്. കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നുമില്ല? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും എല്ലാ അമ്മമാർക്ക് വേണ്ടിയും പാട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ശ്യാം ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ടെന്ന് പറയുന്നത് എന്റെ അമ്മയെ ഒന്ന് കാണാൻ എന്ന മനോഹരമായ പാട്ടാണ്. ആക്ച്വലി ഈ പാട്ട് നമ്മളെന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി നമ്മുടെ സ്വന്തം ഗാനകേന്ദ്രവൻ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ശ്യാം ചേട്ടൻ കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പൊ എന്തായാലും മറ്റൊരു മെസ്സേജ് കൂടി എനിക്ക് വാട്സാപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സൂരജാണ് കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് മഴമേഘം എന്ന പാട്ട് വെച്ച് തരണേ എന്നാണ് സൂരജ് എനിക്ക് വാട്സപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും സൂരജിന് വേണ്ടി ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ഡിയർ കോമ്രേഡ് എന്ന സിനിമയ്ക്ക് വേണ്ടി ജോ പോളിൻ്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകർ ഈണം നൽകി സൂരജ് സന്തോഷ് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ ട്രാക്സാണ് ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫേയിലേക്ക് ടു ദ നമ്പർ 0474-9090-904-279-1909-00. ആൻഡ് ഓൾസോ വാട്സപ്പ് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് ഒന്നിടുക. ദ നമ്പർ ഈസ് 9529049092-6649-0. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ engineers and builders. Contact 944-771-7171.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, മിതമായി നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നന്ദലൻ ജി മാർട്ട് ലക്ക
2: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
1: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: നോക്ക് ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ക്യാസറ്റ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നത്? മായ ചേച്ചി, എവിടെ നിന്ന് വിളിക്കുന്നത്?
1: മുട്രയിന്നാണ്.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? പഠിക്കാണ്. എന്താ പഠിക്കുന്നേ? ഓക്കെ, എങ്ങനെ പോകുന്നു മക്കളുടെ പഠിത്തമൊക്കെ? എങ്ങനെ പോകുന്നു മക്കളുടെ പഠിത്തമൊക്കെ?
1: കുഴപ്പമില്ലാതെ
0: പോകുന്നു. അമ്മ ഇടയ്ക്ക് വടിയെടുക്കാറുണ്ടോ? വടിയൊന്നും എടുക്കാറില്ല. അങ്ങനെ അടിക്കാറില്ല കുട്ടികളെ? ഇതുവരെ അടിച്ചിട്ടുമില്ല. ഓക്കെ, അടിപൊളി. ആഹാ, കൊള്ളാലോ. ഇന്നത്തെ കാലത്ത് നമ്മൾ മാതൃകയാക്കേണ്ട അമ്മയാണല്ലോ. അപ്പം ഈ അടിക്കുന്നതിൽ തെറ്റാണെന്നാണോ കരുതുന്നത്? നമ്മൾ കുട്ടികളെ അടിക്കുന്നത് തെറ്റാണെന്നാണോ കരുതുന്നത്?
1: ചേച്ചി,
0: ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കോ. ഓക്കെ, നമ്മളേ കുട്ടികളെ അടിക്കുന്നത് തെറ്റാണെന്നാണോ ചേച്ചി കരുതുന്നതെന്ന്? അങ്ങനൊന്നുമില്ല, ഇടയ്ക്ക് അടി പൊട്ടിക്കണം. ഇടയ്ക്ക് അടി പൊട്ടിക്കണം അല്ലേ?
1: അങ്ങനൊന്നുമില്ല.
0: ഓക്കെ, ശരി ശരി. എന്റെ ദൈവമേ,
1: അതെ
0: അതെ, വലിയ കുട്ടികളല്ലേ. ഓക്കെ ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? തിളക്കത്തിൽ ഏത് പാട്ടാണ്? അടിപൊളി. ബാക്കിയുടെ പടം എന്താ? അത് ശരിയാവത്തില്ലല്ലോ, നമുക്ക് പാട്ടൊക്കെ പാടാം. നമ്മളേത് പാടി കേൾപ്പിക്കുന്നേ? ഓ ശരി ശരി ശരി. അവിടെ നമ്മള് ജോലിക്കിടയിൽ പാട്ട് കേൾക്കാണല്ലേ? ഓക്കെ, അടിപൊളി അടിപൊളി. ശരി ശരി. അപ്പൊ എന്തായാലും കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ തിരക്കെന്ന് പറഞ്ഞേക്ക്. ശരി, അപ്പൊ എന്തായാലും കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ തിരക്കെന്ന് പറഞ്ഞേക്ക്. ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ആർക്ക് വേണ്ടി പാട്ട്? അത് പറഞ്ഞില്ലല്ലോ. ആ, കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി. ആ, മാനേജറോ എന്താ പറഞ്ഞത് കേട്ടില്ല. ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും എല്ലാവർക്കും കൂടി പാട്ട് വെച്ചാൽ കേട്ടോ. എല്ലാവർക്കും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ മായ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് എനിക്കൊരു പെണ്ണുണ്ട് എന്ന മനോഹരമായ പാട്ടാണ്. കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ്. അപ്പോൾ എന്നാലും ഈ ഒരു പാട്ട് ആക്ച്വലി തിളക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥ് സാർ ഈണം നൽകി നമ്മുടെ ദാസേട്ടൻ പാടിയൊരു മനോഹരമായ റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ മായ ചേച്ചിക്കും ചേച്ചിയുടെ ഫ്രണ്ട്സിനും കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർക്കും വേണ്ടി കേട്ടോ. അപ്പോൾ എന്നാലും ഈ ഒരു പാട്ടോട് കൂടി നമ്മുടെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അതിന് മുമ്പായിട്ടൊരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഈ ഒരു വീക്കിൽ കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കേണ്ട ടൈമാണ്. സോ ഞാൻ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആ ഒരു ലക്കി വിന്നർ ഈസ് യെസ് ആറുമലാണ്. ആ ഒരു ലക്കി വിന്നർ കേട്ടോ. ഓ മൈ സ്വീറ്റി എന്ന പാട്ടിന്ന് ചോദിച്ച ആറുമലാണ് ആ ഒരു വിന്നർ. അപ്പോൾ എന്തായാലും ആറുമലിനെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെ മാർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനമാണ്. കൺഗ്രാറ്റ്സ് ആറുമൽ. ആൻഡ് ആറുമലിനെ നമ്മൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേയുടെ എപ്പിസോഡ് ഇന്ന് വൈൻഡ് പിഷൻ ടൈം ആയിരിക്കുകയാണ്. ഇതുപോലെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ആരും തന്നെ വിഷമിക്കേണ്ട. ഇനി കൃത്യം 12 മണിക്ക് തിങ്കളാഴ്ച നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ് കാസറ്റ് കഫേയിൽ. അപ്പോൾ ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. ഇനി വൈകിട്ട് 6 മണിക്കും 9 മണിക്കും നിശാഗന്ധിയിലും ക്ലാബ് ബോർഡിലും നമുക്ക് കേട്ടുമുട്ടാം. സോ യു ആർ ലിസണിംഗ് ആസ്ട്രോ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2:00. ദ ടൈം ഈസ് 2:00.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഋതുഭേദങ്ങൾ മാറിമറിയുന്ന ഒരു മഹാവിസ്മയമാണ് മനുഷ്യ ജീവിതം. ചിലപ്പോൾ വസന്തത്തിന്റെ സുഗന്ധമായി, മറ്റു ചിലപ്പോൾ ഗ്രീഷ്മത്തിന്റെ കഠിന താപമായി അത് നമ്മെ തൊട്ടുതലോടിക്കൊണ്ടേയിരിക്കും. കൊഴിഞ്ഞു വീണ ഓരോ കരയിലേക്കും പറയാനുണ്ടാകും, വസന്തകാലത്ത് താൻ അനുഭവിച്ച തളിർപ്പുകളുടെയും തന്നെ തലോടിപ്പോയ കുളിർക്കാറ്റിന്റെയും കഥകൾ. ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ എത്രയെത്ര മനോഹരമായ സ്വപ്നങ്ങളാണ് നാം നെയ്തു കൂട്ടുന്നത്. പിച്ചവെച്ചു തുടങ്ങുന്ന നാളുകളിൽ കൈപിടിക്കാൻ അച്ഛനും അമ്മയും, യൗവനത്തിൽ നെഞ്ചോട് ചേർക്കാൻ പ്രിയപ്പെട്ടവരും, വാർദ്ധക്യത്തിൽ താങ്ങായി മക്കളുമൊക്കെ കൂടെയുള്ളപ്പോൾ ഈ ഭൂമി തന്നെ ഒരു സ്വർഗമാണെന്ന് നാം വിശ്വസിച്ചു പോകും. എന്നാൽ എല്ലാവർക്കും ജീവിതം ഈ കാരുണ്യം നൽകണമെന്നില്ല. ശാന്തമായി ഒഴുകുന്ന നദിയിൽ നിന്നും വഴിമാറി പോകുന്ന ചില അരുവികളെ പോലെ ഇരുളടഞ്ഞ ഏതോ വഴിയോരങ്ങളിൽ തനിച്ചായി പോകുന്നവരുണ്ട് നമുക്ക് ചുറ്റും. സ്നേഹിക്കാൻ ആരുമില്ലാതെ, സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളില്ലാതെ, നാല് ചുവരുകൾക്കുള്ളിൽ സ്വന്തം ശ്വാസത്തിന്റെ ശബ്ദം മാത്രം കേട്ട് ജീവിക്കേണ്ടി വരുന്നവരുടെ വേദന നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓർമ്മകൾ എന്നേക്കുമായി പടിയിറങ്ങിപ്പോയ മനസ്സുമായി ചുറ്റും നടക്കുന്നതൊന്നും തിരിച്ചറിയാനാകാതെ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്ന ചിലരുണ്ട്. പെറ്റുപോറ്റിയോ മക്കൾക്ക് ഭാരമായി മാറി ഒടുവിൽ അപരിചിതമായ ഏതോ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വാർദ്ധക്യങ്ങൾ എത്രമാത്രം കരളലിയിക്കുന്നതാണ്. അതുപോലെ ലോകം എന്തെന്നറിയുന്നതിന് മുൻപ് തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ വളരുന്ന കുരുന്നു ജന്മങ്ങളും ഈ ഭൂമിയുടെ നോവുകളാണ്. മനസ്സിന്റെ താളം തെറ്റിയതുകൊണ്ട് മാത്രം സ്വന്തം വീടുകളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ആട്ടിയകറ്റപ്പെട്ടവർ, ഇരുട്ടുമാത്രം നിറഞ്ഞ ആ വഴികളിൽ സ്നേഹത്തിന്റെ ഒരു കൈത്തിരി വെട്ടത്തിനായി അവർ അലയുകയാണ്. ആരും കേൾക്കാത്തവരുടെ ആ തേങ്ങലുകൾക്ക് ആരാണ് കാതോർക്കുക? അവിടെയാണ് മനുഷ്യ സ്നേഹത്തിന്റെ അപൂർവമായ ചില നന്മ മരങ്ങൾ തളിർക്കുന്നത്. ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട ഈ മനുഷ്യർക്ക് സ്നേഹത്തിന്റെ തണലൊരുക്കാൻ ഭൂമിയിൽ ചിലയിടങ്ങളുണ്ട്. ആശ്രയ സംഗീതം. സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്തവർക്ക് അവസാന ആശ്രയമായും, വഴിതെറ്റുപോയ മനസ്സുകൾക്ക് സാന്ത്വനമായും, അനാഥത്വത്തിന്റെ ഇരുട്ടിൽ പകച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തിന്റെ വിളക്കുമാടമായും മാറുന്ന ഈ പുണ്യഭൂമി, വേദനിക്കുന്ന 2000 ഹൃദയങ്ങൾക്ക് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായി തണലേകുന്ന ആശ്രയ സംഗീതം ശരിക്കും ഈ ഭൂമിയിലെ ഒരു സ്വർഗഭവനമാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കും ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി. അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പുഷ്പങ്ങളാണ്. വീടിന്റെ ഉമ്മറത്ത് ഓടിക്കളിക്കുന്ന അവരുടെ കുഞ്ഞിക്കാലുകളുടെ ശബ്ദവും കൊഞ്ചൽ നിറഞ്ഞ വർത്തമാനങ്ങളും നിഷ്കളങ്കമായ ആ പൊട്ടിച്ചിരികളും ഇല്ലാത്തൊരു വീടിനെ കുറിച്ച് നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. എത്ര ശൂന്യമായിരിക്കും അത്. ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് തന്നെ ഒരുപാട് സ്നേഹിക്കപ്പെടാനും അതിലേറെ വാത്സല്യം അനുഭവിക്കാനുമാണ്. അമ്മയുടെ മാറിലെ ചൂടേറ്റും അച്ഛന്റെ വിരൽത്തുമ്പിൽ മുറുകെ പിടിച്ചും പിച്ചവെച്ച് നടക്കുമ്പോഴാണ് അവരുടെ കുഞ്ഞുലോകം പൂർണ്ണമാകുന്നത്. അവർക്കൊന്ന് സങ്കടം വരുമ്പോൾ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കാനും കൊച്ചുകൊച്ചു കുറുമ്പുകൾ കാട്ടുമ്പോൾ ശാസിക്കാനും സ്നേഹിക്കാനും സ്വന്തമായ ആളുകൾ ഉണ്ടാവുക എന്നത് ഏതൊരു കുഞ്ഞിന്റെയും ഏറ്റവും വലിയ അവകാശമാണ്. വർണ്ണ പകിട്ടുള്ള ഉടുപ്പുകളും ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങളും ഉറങ്ങാൻ നേരം മാന്ത്രിക കഥകൾ പറഞ്ഞു തരാൻ മുത്തശ്ശിമാരുള്ള ഒരു ബാല്യകാലം എല്ലാവർക്കും ഓർക്കാൻ ഏറെ ഇഷ്ടമുള്ള ഒന്നാണ്. എന്നാൽ ഈ വർണ്ണ കാഴ്ചകൾക്കൊന്നും അപ്പുറം ലോകം ഇത്ര വിശാലമാണെന്നോ അതിൽ ഇത്രയേറെ സ്നേഹമുണ്ടെന്നോ അറിയാതെ വളരുന്ന കുറേയേറെ കുരുന്ന ജന്മങ്ങളുണ്ട് നമുക്ക് ചുറ്റും. താനൊന്ന് ചിണുങ്ങി കരയുമ്പോൾ ആ കണ്ണുനീർ തുടയ്ക്കാൻ അമ്മയോ വീഴാൻ പോകുമ്പോൾ താങ്ങി നിർത്താൻ അച്ഛനോ ഇല്ലാത്തവരുടെ ബാല്യം എത്രമാത്രം സങ്കടകരമാണ്. അമ്മിഞ്ഞ പാലിന്റെ മധുരമോ താരാട്ടുപാട്ടിന്റെ ഈണമോ അറിയാതെ അനാഥത്വത്തിന്റെ ഇരുണ്ട ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെടുന്ന ആ പെൺകുഞ്ഞുങ്ങളുടെ കണ്ണുകളിലെ ശൂന്യത ആരുടെയും കരളലിയിക്കുന്നതാണ്. ജനിച്ചു വീണ നിമിഷം തന്നെ വഴിപാതകളിലോ പഠിക്കലോ ഉപേക്ഷിക്കപ്പെട്ടവർ, തങ്ങൾ എന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ടു പോയതെന്ന ചോദ്യത്തിന് പോലും ഉത്തരം കിട്ടാതെ വളരുന്ന ആ നിഷ്കളങ്ക ബാല്യങ്ങൾ, ഇങ്ങനെയുള്ളവർക്ക് മുന്നിലേക്കാണ് ആശ്രയ സംഗീതത്തിലെ ആശ്രയ ശിശുഭവൻ കാരുണ്യത്തിന്റെ വലിയൊരു വാതിലായി തുറക്കപ്പെടുന്നത്. അനാഥരായ 18 വയസ്സുവരെയുള്ള പെൺകുഞ്ഞുങ്ങളെ സ്വന്തം നെഞ്ചോട് ചേർക്കുന്ന ഒരു വലിയ അമ്മ മനസ്സാണ് ഈ ശിശുഭവൻ. ഇവിടെ അവർക്ക് അനാഥത്വത്തിന്റെ ഭയമില്ല, ഒറ്റപ്പെടലിന്റെ നോവുകളില്ല. രക്തബന്ധത്തെക്കാൾ വലിയ സ്നേഹബന്ധങ്ങളോടെ അവരെ ചേർത്തുപിടിക്കാൻ ആശ്രയയിലെ ഒട്ടേറെ പ്രവർത്തകർ എപ്പോഴുമുണ്ട്. ഓരോ പെൺകുഞ്ഞിനും സുരക്ഷിതത്വത്തോടെ വളരാനും പഠിച്ചു മിടുക്കുകളായി ഈ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരാനുമുള്ള എല്ലാ പിന്തുണയും ഈ സ്വർഗഭവനം നൽകുന്നുണ്ട്.
2: 2002 ഏറ്റവും ആദ്യത്തെ കുട്ടി സരസു കണ്ണൂർ ആലക്കോട്ടിൽ നിന്നാണ്. അന്നൊരു മാധ്യമത്തിൽ നിന്ന് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നിന്നാണ് ആ വാർത്ത കണ്ടത്. അനിയന്മാരെ പോറ്റാൻ വേണ്ടിയിട്ട് 5 വയസ്സുകാരിയുടെ ഒരു വാർത്ത. അപ്പൊ അന്ന് ജോസാറും മിനിയമ്മയും അവിടെ പോയിട്ട് കണ്ണൂരിൽ നിന്ന് ഏറ്റെടുത്ത് അവരാണ് നമ്മുടെ ആദ്യത്തെ കുട്ടികൾ ശിശുഭവനിലെ. അവർക്ക് എന്താണ് അറിയാലോ, തിരുവോരങ്ങൾ കഴിയുമ്പോൾ സുരക്ഷിതമല്ല, ആ ഒരു സിറ്റുവേഷനാണ്. പഠനം എന്ന് തന്നെ വളരെ വലിയൊരു ചോദ്യചിഹ്നമൊക്കെ പോയ, സ്വപ്നങ്ങൾ ചോദ്യചിഹ്നമായി പോയ ഒട്ടനവധി കുട്ടികൾക്ക് സരസു ഇപ്പോൾ MSW കഴിഞ്ഞ് സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയി കല്യാണം കഴിഞ്ഞു, നല്ല രീതിയിൽ തന്നെ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഒട്ടനവധി ആളുകൾക്ക്, കുട്ടികൾക്ക് ജീവിതത്തിലെ സ്വപ്നങ്ങൾ നെയ്തു കൊടുത്തിട്ടുണ്ട്. ആ സ്വപ്നങ്ങളിൽ അവർ ചെറുകടിച്ച് ഉയർന്നു പകർന്നു. പലരും പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, നഴ്സിംഗ് നഴ്സുമാരായിട്ടും ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ 2 കുട്ടികൾ അപ്പൊ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി ഒരു ഇത് ചേഞ്ചസ് കുട്ടികളുടെ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1: കേവലം ഒരു സ്ഥാപനം എന്നതിലുപരി അവർക്ക് നിർഭയമായി കളിച്ചു വളരാനും വർണ്ണ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾക്ക് സ്വന്തമായി ചിറകുമുളിപ്പിക്കാനും കഴിയുന്ന ഒരു വീടാണ് ആശ്രയ ശിശുഭവൻ. സ്നേഹിക്കാൻ ആരുമില്ലെന്ന അവരുടെ ചിന്തകളെ മായ്ച്ചു കളഞ്ഞ് നിങ്ങൾക്ക് തണലായി ഞങ്ങളുണ്ട് എന്ന ഉറപ്പാണ് ഓരോ പുതിയ പുലരിയിലും ഈ ശിശുഭവൻ അവർക്ക് നൽകുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാർദ്ധക്യം എന്നത് മനുഷ്യ ജീവിതത്തിലെ ഒരു സായന്തനമാണ്. പകൽ മുഴുവൻ ഇരിഞ്ഞു നിന്ന സൂര്യൻ പതുക്കെ മറയാൻ തുടങ്ങുന്ന ശാന്തമായ ഒരു സന്ധ്യാവേള. യൗവനത്തിന്റെ തിളപ്പിലും കരുത്തിലും സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടി അഹോരാത്രം വിയർപ്പൊഴുക്കിയ ശേഷം സ്വസ്ഥമായി വിശ്രമിക്കാൻ കൊതിക്കുന്ന ഒരു കാലഘട്ടം. കൊച്ചുമക്കളുടെ കളിച്ചിരികൾ കണ്ടും പഴയകാല ഓർമ്മകൾ പങ്കുവെച്ചും മക്കളുടെ സ്നേഹത്രണലിൽ ജീവിക്കേണ്ട ആ കാലം എത്ര മനോഹരമാണ്. മങ്ങിത്തുടങ്ങുന്ന ശരീരത്തിനും ഓർമ്മകൾ മങ്ങുന്ന മനസ്സിനും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രിയപ്പെട്ടവരുടെ തലോടലും സ്നേഹം നിറഞ്ഞ സാമീപ്യവുമാണ്. എന്നാൽ സ്വന്തം ചോരയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഹോമിച്ച പലർക്കും ജീവിതാവസാനം ഈ സ്നേഹവും പരിചരണവും ലഭിക്കാറുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. പൊന്നുപോലെ നോക്കി വളർത്തിയ മക്കൾ വലുതായി കഴിയുമ്പോൾ അവർക്ക് കൂട്ടായി സ്വന്തം കുടുംബം ഉണ്ടാകുമ്പോൾ ആ പാവം അച്ഛനമ്മമാർ പലപ്പോഴും ഒരു വലിയ ഭാരമായി മാറുകയാണ്. ജീവിതാവസാനം വരെ ഒപ്പമുണ്ടാകുന്നു കരുതിയവർ തന്നെ അവരെ തെരുവുകളിലേക്കും അനാഥാലയങ്ങളുടെ പടിവാതിലുകളിലേക്കും വലിച്ചെറിയുമ്പോൾ ആ വയോധികരുടെ ഹൃദയം എത്രമാത്രം തകർന്നു പോകുന്നുണ്ടാകും. മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി മാത്രമല്ല, മക്കളുടെ ഒരു വിളി കേൾക്കാനും അവരെ ഒന്ന് കാണാനും വേണ്ടി കണ്ണുനട്ട് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് വൃദ്ധ മനസ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട്. രോഗങ്ങൾ ശരീരത്തെ തളർത്തുമ്പോൾ നോക്കാൻ ആളില്ലാതെ സ്വന്തം വീടിന്റെ പടിയിറങ്ങേണ്ടി വരുന്നവരുടെ വേദന നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അവിടെയാണ് കരിഞ്ഞു പോകാമായിരുന്ന ആ ജീവിതങ്ങൾക്ക് അമൃതവർഷിണിയായി ആശ്രയിലെ വയോജന കേന്ദ്രം കാരുണ്യത്തിന്റെ വാതിലുകൾ തുറന്നിടുന്നത്. മക്കൾ ഉപേക്ഷിച്ചവരും നോക്കാൻ ആരുമില്ലാത്ത തെരുവുകളിൽ അലഞ്ഞവരുമായ നിരവധി അമ്മമാരും അച്ഛന്മാരുമാണ് ഈ തണലിടത്തിൽ ഇന്ന് വിശ്രമിക്കുന്നത്. ആശ്രയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ഥാപനമല്ല, മറിച്ച് വാർദ്ധക്യത്തെ സ്നേഹം കൊണ്ട് പൂജിക്കുന്ന ഒരു തറവാടാണ്. ഇവിടെ അവർക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നത് മികച്ച ഭക്ഷണവും ചികിത്സയും മാത്രമല്ല, അതിലുപരിയായി അവർക്ക് നഷ്ടപ്പെട്ട സ്വന്തം കുടുംബത്തിന്റെ സ്നേഹവും കരുതലുമാണ്. ആശ്രയിലെ ഓരോ പ്രവർത്തകരും ഈ വയോജനങ്ങൾക്ക് അവരുടെ മക്കളെ പോലെയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കിടപ്പിലായവരെ പോലും ഒരു മുഖം ചുള്ളിക്കൽ പോലും ഇല്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് അവർ പരിപാലിക്കുന്നത്.
2: അവരെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെയാണ് നമ്മൾ നോക്കുന്നത്. കാരണം അറിയാലോ, ഒരു എന്താണ് ഓർമ്മ കുറവ് സംഭവിച്ച അല്ലെങ്കിൽ ഡിമെൻഷ്യയിലേക്ക് പോയ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തി എത്രത്തോളം അവര് ചിലപ്പോൾ ഒരു 30 വയസ്സിലെ ഓർമ്മയിൽ മാത്രമേ അവർ നിൽക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവരെ ആ ഒരു ലെവലിൽ നിന്നും ഒരു ബെറ്റർ ലൈഫിന്റെ ഇതിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കിടപ്പുരോഗികളായിട്ടുള്ള വയോധികരുണ്ട്. അപ്പോൾ എന്താണ് എണീറ്റ് നടക്കാൻ അവർ വെമ്പലുള്ളതാണ്. എണീറ്റ് ഒന്ന് നടന്നാൽ, ഒരു സ്റ്റെപ്പ് നടന്നാൽ എത്രത്തോളം, അപ്പൊ അതിനുവേണ്ടി ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനമുണ്ട്. അവർ മാക്സിമം ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് അമ്മയും മോളെ നമ്മൾ ഏറ്റെടുത്തു, കിടന്നിട്ടാണ് അമ്മയെ കൊണ്ടുവന്നത്, നമ്മള് സ്ട്രെച്ചറിലാണ് കൊണ്ടുപോയി കിടത്തിയത്. പക്ഷേ ഒരു ഏകദേശം ഒരു മാസം കഴിയുമ്പോഴേക്കും അവർ ഒരു സ്റ്റെപ്പ് ബെഡിൽ എണീറ്റ് ഒരു സ്റ്റെപ്പ് വെക്കാനുള്ള സപ്പോർട്ട് നമുക്ക് ചെയ്തു. ഇപ്പോൾ അവർ നന്നായിട്ട് നടക്കുന്നുണ്ട്, വാർഡ് മുഴുവൻ നന്നായിട്ട് നടക്കുന്ന രീതിയിലേക്ക് അവരെ ചെയ്തു. അപ്പൊ അവർ ആ ഒരു നന്ദിയും സ്നേഹവും ഇത് നമ്മളോട് പറയുന്നുണ്ട്, മോനെ ഞാൻ ഒരിക്കലും എണീക്കില്ല എന്ന് വിചാരിച്ചതാ, പക്ഷെ നിങ്ങൾ അത് എന്നെ ഈ രീതിയിലേക്ക് നടത്തിച്ചതിന് വളരെ വലിയൊരു നന്ദിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരുള്ളൂ എന്ന് അമ്മ കരഞ്ഞ് പറയുന്ന ഒരു സ്ഥിതി വിശേഷം. അപ്പൊ അങ്ങനെയുള്ള കേസസ് ഒത്തിരി ആളുകളുണ്ട്.
1: ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: സ്വർണത്തിന്
3: 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
3: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ വിവേകവും ചിന്താശേഷിയുമാണ്. എന്നാൽ ആ മനസ്സിന്റെ താളം എന്നേക്കുമായി തെറ്റിപ്പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓർമ്മകളുടെ പുസ്തക താളുകൾ കീറിപ്പോവുകയും സ്വന്തം പേരോ നാടോ പ്രിയപ്പെട്ടവരെയോ തിരിച്ചറിയാൻ കഴിയാതെ ചിന്തകൾ എങ്ങോട്ടെന്നില്ലാതെ ഒഴുകി നടക്കുകയും ചെയ്യുന്ന ആ അവസ്ഥ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. സ്വന്തം വിശപ്പോ വേദനയോ പോലും മറ്റൊരാളോട് പറയാൻ കഴിയാതെ പലപ്പോഴും സമൂഹത്തിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും തന്നെ ആട്ടിയകറ്റപ്പെട്ട് ചങ്ങലകളിലേക്കും ഇരുട്ടിലേക്കും വലിച്ചെറിയപ്പെടുന്നവരാണ് അവർ. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ടോ അസുഖങ്ങൾ കൊണ്ടോ ഇങ്ങനെ മാനസിക നില തെറ്റിപ്പോയവർക്ക് പുറമെ സമൂഹത്തെ കാർന്നു തിന്നുന്ന വലിയ വിപത്തായ ലഹരിയുടെ പിടിയിലമർന്ന് സ്വന്തം ജീവിതം തുലച്ചവരും ഈ കൂട്ടത്തിലുണ്ട്. ലഹരിക്കെതിരെ അതിശക്തമായി പോരാട്ടം നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ആശ്രയ സംഗീതം. ഒരു നിമിഷത്തെ സന്തോഷത്തിനായി ലഹരിക്കടിമപ്പെട്ട് ഒടുവിൽ സ്വബോധം നഷ്ടപ്പെട്ട് ഉന്മാദികളായി മാറുന്നവരെയും ഇവിടെ കാണാം. എന്നാൽ ഇവർക്കൊന്നും ഇവിടെ ചങ്ങലകളില്ല, ഇരുട്ടറകളില്ല. പകരം അതിരില്ലാത്ത സ്നേഹവും പരിചരണവും മാത്രമാണ് ഉള്ളത്. സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത ഈ മനുഷ്യരെ കുളിപ്പിക്കാനും ഭക്ഷണം വാരിക്കൊടുക്കാനും അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു പറ്റം മാലാഖമാരുണ്ട് ഈ സ്ഥാപനത്തിൽ. മുഖത്തൊരു പുഞ്ചിരിയോടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവരെ പരിപാലിക്കുകയും കൃത്യസമയത്ത് മരുന്നുകൾ നൽകുകയും ചെയ്യുന്ന നഴ്സുമാരും സ്നേഹവും സാന്ത്വനവുമായി എപ്പോഴും ഓടിയെത്തുന്ന MSW വിദ്യാർത്ഥികളും മറ്റ് നിരവധി സന്നദ്ധ പ്രവർത്തകരുമാണ് ഈ സ്വർഗത്തിന്റെ യഥാർത്ഥ കാവൽക്കാർ.
2: 30 വർഷമായിട്ട് ഈ പ്രസ്ഥാനം നിലവിലുണ്ട്. ഏകദേശം കേരളത്തിൽ 8 സ്ഥാപനങ്ങളിലായി 2000 ശരണരെയാണ് ഈ പ്രസ്ഥാനം സംരക്ഷിച്ചു വരുന്നത്. ഈ പ്രസ്ഥാനത്തിൽ ഏറ്റെടുക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് നിലവിൽ എന്താണ് ഒരു 90% ആളുകൾ നമ്മുടെ ഇവിടെ ഉള്ളത് സൈക്യാട്രിക് കേസുകളാണ്. മാനസികമായിട്ടും വൈകല്യങ്ങളുള്ള അവർക്ക് തന്നെ പലവിധ ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ക്യാൻസർ ഉണ്ട്, TB ഉണ്ട്, HIV/AIDS ഉണ്ട്. അങ്ങനെ ഒട്ടനവധി ശാരീരിക പ്രശ്നങ്ങളോടൊപ്പം തന്നെയാണ് അവർക്ക് മാനസിക പ്രശ്നങ്ങൾ. അപ്പൊ ഇത് രണ്ടിനുമുള്ള സപ്പോർട്ടാണ് നമ്മൾ മെഡിക്കൽ കെയറും സൈക്കോളജിക്കൽ കെയറും സപ്പോർട്ടെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് വലിയൊരു ടീം തന്നെ, ഒരു മെഡിക്കൽ ടീം തന്നെ നമ്മൾക്കുണ്ട്. 3 സൈക്യാട്രിസ്റ്റ്, പിന്നെ സാറിന്റെ മോള് ഇവിടുത്തെ മെഡിക്കൽ ഡയറക്ടറും കൂടെയാണ്. സോ അതോടൊപ്പം തന്നെ സൈക്കോളജിസ്റ്റിന്റെ സേവനമുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനമുണ്ട്, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഏകദേശം 10 സോഷ്യൽ വർക്കേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. പിന്നെ നഴ്സിംഗ് കെയർ 24 hours നഴ്സിംഗ് കെയർ, കെയർ ടേക്കേഴ്സിന്റെ സേവനങ്ങൾ, അങ്ങനെ ഒരു ഫാമിലി എന്നുള്ള ലെവൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം പോകുന്നത്.
1: മാനസികമായ പിന്തുണ നൽകാനും ഇവരുടെ കൂടെ സമയം ചെലവഴിക്കാനും ഈ വിദ്യാർത്ഥികളും പ്രവർത്തകരും കാണിക്കുന്ന ആത്മാർത്ഥത വാക്കുകൾക്കതീതമാണ്. സ്നേഹിക്കാൻ ആരുമില്ലാത്തവർക്ക് ഒരു വലിയ കുടുംബമായി, വഴിമുട്ടിപ്പോയവർക്ക് തണലായി, കുരുന്നു മനസ്സുകൾക്ക് കരുതലിന്റെ കാവലായി നിലകൊള്ളുന്ന ആശ്രയ സംഗീതം കാരുണ്യത്തിന്റെ ഒരു മഹാസാഗരം തന്നെയാണ്. സ്നേഹമെന്നത് വെറുമൊരു വാക്കല്ല എന്നും അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നവരാണ് യഥാർത്ഥ മനുഷ്യരെന്നും ആശ്രയ സംഗീതം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സാന്ത്വനത്തിന്റെ അധ്യായങ്ങൾ അവസാനിക്കുന്നില്ല, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നോക്കു നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും
3: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നന്ദലക് ജി മാർട്ട്
2: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര.

0: You are listening to Ashray FM 90 Nadinuppam
1: ഞാൻ വെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
5: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
0: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ഒപ്പം
1: പെണ്ണരങ്കിലേക്ക് സ്വാഗതം. കേൾക്കാൻ ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്. കൂടുതലും വീട്ടമ്മമാര് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ കുടുംബശ്രീ പ്രോഗ്രാം കേൾക്കുന്നത്. ചിലർ ഒരുപക്ഷെ വീട്ടിലെ തിരക്കുകൾക്കിടയിൽ സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റിവെച്ചവരൊക്കെ ആയിരിക്കാം നമ്മുടെ ഈ പെണ്ണരങ്ങിലേക്ക് പങ്കെടുക്കുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ചിലരാകട്ടെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചവരാണ്. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പാഷനും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ഫാമിലിക്ക് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ. എനിക്കും എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ എന്റെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേണം എന്ന് ചിന്തിക്കുന്നുണ്ട് പലരും. അത്തരത്തിലുള്ളവർക്ക് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ പെണ്ണരങ്ങ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി, കുടുംബശ്രീ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയും ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വന്തം ആഗ്രഹങ്ങൾ എവിടെയെങ്കിലും പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു വഴി തെളിക്കണം എന്ന് ചിന്തിച്ചവർക്കുള്ള വലിയ ഒരു വഴികാട്ടി തന്നെയായിരുന്നു. അങ്ങനെ കുടുംബശ്രീയിലെ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു വീട്ടമ്മ ഒരുമിച്ച് നിൽക്കുമ്പോൾ സാധിക്കാത്ത പല കാര്യങ്ങളും അവരൊരു കൂട്ടായ്മയായിട്ട് നിന്നപ്പോൾ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒരുമിച്ച് നിന്നപ്പോൾ ആഗ്രഹങ്ങൾക്ക് കൃത്യമായ ഒരു വഴി കിട്ടി. ഒരുമിച്ച് നടന്നപ്പോൾ ആ വഴിക്ക് ഒരു ലക്ഷ്യം കിട്ടി. ഒരുമിച്ച് പരിശ്രമിച്ചപ്പോൾ ആ ലക്ഷ്യം ഒരു വലിയ വിജയമായിട്ട് മാറി. അത് തന്നെയാണ് കുടുംബശ്രീ. അതിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ നമ്മുടെ പെണ്ണരങ്ങം. യെസ്, പെണ്ണരങ്ങ് ലക്ഷ്മി കുടുംബശ്രീയോടൊപ്പമാണുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും വാം വെൽക്കം ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-587-3115.

0: ഏറ്റവും പ്രൈസ് ചലഞ്ചും
1: നന്ദിന ജി മാർട്ട് ലക്ക ലക്ക
0: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദിലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: തിരികെത്താൻ പെൺനിറങ്ങിലേക്ക്.
1: ഇനി ഓരോ ആൾക്കാരെയും പരിചയപ്പെടുകയാണ്. കുടുംബശ്രീയുടെ പാസ്ബുക്കുമായിട്ട് ഇരിക്കുന്ന ഒരാളെയാണ് ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വളരെ ചുരുക്കം ആൾക്കാരുടെ കയ്യിലേ ഉള്ളൂ പാസ്ബുക്ക് എന്ന് തോന്നുന്നു, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എന്തായാലും പാസ്ബുക്ക് ആയിട്ടിരിക്കുന്ന സീനിയർ ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടാൻ, പേരെന്താണ്?
2: അന്നമ്മ.
1: ഇവിടെ അടുത്താണോ സ്വദേശം?
2: പുറത്ത് തന്നെ വീട്.
1: കൊട്ടാരക്കരയാണോ ജനിച്ചതും വളർന്നതും ഒക്കെ? ഈ നാടിനെ പറ്റി എന്താ പറയാനുള്ളേ? കൊട്ടാരക്കരയാണെന്ന് എങ്ങനെ മനസ്സിലായി എന്നാണ് എന്നോട് ചോദിച്ചത്. അത് വേറൊന്നുമല്ല, നമ്മള് ജന്മസ്ഥലത്ത് ഒരു പരിപാടിയായിട്ട് വരുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് കൂടുതലായിരിക്കും. നമ്മുടെ നാട്ടിൽ വന്ന് നീ എന്നതാ കാണിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. അപ്പൊ ആ മുഖങ്ങളിൽ ഞാനത് കണ്ടു. ഞാൻ ഇനി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മണിമണിയായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളാണ് അന്നമ്മ ചേച്ചി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. അപ്പൊ കൊട്ടാരക്കര അടിപൊളിയാണോ?
2: നല്ല സ്ഥലം.
1: എന്താ കൊട്ടാരക്കര ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം?
2: എല്ലാ മതങ്ങളും
1: തങ്ങളിൽ ഒരു പ്രശ്നമില്ല?
2: ഇല്ല.
1: ഈ കുടുംബശ്രീയിൽ എല്ലാവരും ഓക്കെ ആണോ?
2: എല്ലാവരും ഓക്കെ.
1: 4 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും. പരിചയപ്പെടാൻ അടുത്ത വ്യക്തിയെ പേരെന്താണ്?
3: എൽസമ്മ.
1: എല്ലാവരും ഈ സ്വദേശം തന്നെയാണ്, തൊട്ടടുത്ത്. ഈ വിവാഹം ചെയ്ത് വേറൊരു നാട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ എല്ലാരും അതാണ്. ശരി, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ജനിച്ച സ്ഥലം എവിടാണ്?
3: ചക്കുവരയ്ക്കൽ.
1: ചക്കുവരയ്ക്കൽ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ആരായിരിക്കും? ചക്കുവരയ്ക്കൽ ത്രേസ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട് ചാർലി സിനിമയിലല്ലേ. ആ ചക്കുവരയ്ക്കലാണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമ്മളത് പറയുന്ന കേട്ടോ, നമ്മള് സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നതാ. വീട്ടില് ആരൊക്കെയുള്ളേ?
3: അച്ഛനും ഞാനും എന്റെ മോളും രണ്ട് കൊച്ചുമക്കളും.
1: ചക്കുവരയ്ക്കൽ നിന്നും കൊട്ടാരക്കര ഈ സ്ഥലത്തേക്ക് വരുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാ തോന്നിയിട്ടുള്ളേ?
3: രണ്ടു നാടും ഇഷ്ടം.
1: പോകാറുണ്ടോ നാട്ടിലേക്ക് അങ്ങോട്ട്?
3: പിന്നെ പോകാറുണ്ട്.
1: ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങളുള്ളത് അവിടെയാണോ ഇവിടെയാണോ? അപ്പൊ അവിടെ ഇപ്പൊ ഇവിടെ നിക്കുന്നിടം ആ വൈബൊക്കെ പിടിച്ച് എങ്ങനെ അങ്ങ്
3: പോവാണല്ലേ.
1: നോക്കി, ഇതാണോ ബെസ്റ്റ് ഫ്രണ്ട്? എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇവരെല്ലാരും പ്രായത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരേ മനസ്സാണ്.
0: പിന്നെ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: യെസ് പെണ്ണരങ്ങ് യാത്ര തുടരുകയാണ്. നമ്മൾ ലക്ഷ്മി കുടുംബശ്രീയോടൊപ്പമാണ് ഉള്ളത്. കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ ലക്ഷ്മി കുടുംബശ്രീയിലെ കുറേ ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ച് അംഗങ്ങളുള്ള ഒരു കുടുംബശ്രീയാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ആദ്യത്തെ ദിവസം പരിചയപ്പെട്ടതിൽ കുറേ കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. അതിൽ കുറേ പേര് വന്ന് പാട്ടൊക്കെ പാടി. ഇന്നിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെ പോലുള്ള കുറച്ച് പേരാണ് ഇനി നമ്മൾ പരിചയപ്പെടാനായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞപ്പോൾ തന്നെ അവരൊക്കെ ചിരിക്കുന്നുണ്ട്. എന്തായാലും ഈ കുടുംബശ്രീയിലെ ആദ്യത്തെ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം.
1: എന്റെ പേര് ഫാത്തിമ.
0: ഞാൻ പേര് ചോദിക്കുന്നതിന് മുന്നേ ഒരാൾ പേര് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫാത്തിമ എന്നാണ് പേരെന്ന് പറഞ്ഞു. എന്തായാലും പേര് പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലം എവിടാണ്? ലക്ഷ്മി കുടുംബശ്രീയിലെ എത്ര നാളായിട്ട് അംഗമായിട്ടുണ്ട്?
1: ഒരു വർഷത്തിന് മേലെയായിട്ട് ഞാൻ അംഗമാണ്.
0: ഇപ്പോ സാധാരണ ഒരു കുടുംബശ്രീ എന്ന് പറയുന്നത് അറിയാം, നമുക്ക് ഒരുപാട് രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. പൊതുവെ സംസാരിക്കാനൊക്കെ കുറച്ച് മടിയുള്ള ആളാണെന്ന്

0: പൊതുവേ
1: നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം കുടുംബശ്രീക്ക് വരുമ്പോ കുഞ്ഞു മോളുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയോടൊപ്പം പോണോന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട്.
0: കുഴപ്പമില്ല, എന്റെ ഉമ്മ ഉള്ളതുകൊണ്ട് ആളങ്ങനെ വാശി പിടിക്കാറില്ല.
1: അപ്പൊ എല്ലാരും ഇപ്പൊ ആളെയും
0: കൊണ്ടുവന്നേനെ.
1: ഇതിനകത്ത് കുടുംബശ്രീയിൽ വന്നിട്ട് ഏറ്റവും നല്ല സുഹൃത്ത് നമുക്ക് കൂടെ നിർത്താൻ പറ്റിയ കുറേ അധികം ആൾക്കാരെ കിട്ടിയോ അതോ ഒന്ന് രണ്ടോ പേര് മാത്രമേ കിട്ടിയുള്ളൂ? എല്ലാവരും ഒന്ന് കേട്ടിരിക്കുക, ഒന്നോ രണ്ടോ ആളിനെ മാത്രമേ കിട്ടിയുള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ ഒക്കെ നല്ല സുഹൃത്തുക്കളായിട്ട്
0: വരുമായിരിക്കും.
1: പാട്ട് പാടാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാടാറില്ല.
1: അപ്പൊ കലാപരമായിട്ട് യാതൊരു കഴിവുകളും ഇല്ലെന്നാണോ പറയുന്നത്?
0: അങ്ങനെയല്ല, പാട്ട് പാടാറില്ല, പാട്ട് കേൾക്കാനാണ് ഇഷ്ടം.
1: ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് കുറച്ച് സെഗ്മെന്റുകളൊക്കെ വരുന്നുണ്ട്, അതിനകത്ത് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ചിലപ്പോൾ പാടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, എന്തായാലും കുടുംബശ്രീയോടൊപ്പം ഉള്ള യാത്ര തുടരട്ടെ. നമുക്കിനി വിശദമായി പരിചയപ്പെടാം. കീപ് ഓൺ ലിസണിങ് ആസ്ട്രേ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: യെസ്, പെണ്ണരങ്ങ് തുടരുകയാണ്. ലക്ഷ്മി കുടുംബശ്രീയിലെ നമ്മളെ അടുത്ത ഒരാളെയും കൂടി പരിചയപ്പെടുകയാണ്. പേരെന്താണ്?
1: ഷാനിക.
0: ഷാനിക ഭയങ്കര വെറൈറ്റി പേരാണ് കേട്ടോ. സാധാരണ നമ്മള് കുടുംബശ്രീയിൽ വരുമ്പോൾ കുറച്ചൊരു ഓൾഡ് ടൈപ്പ് പേരുകളൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പൊ എന്തായാലും ഒരു ന്യൂജൻ പേര് കേൾക്കാനായിട്ട് ഇടയായി. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? ശരി, അപ്പോ സമയം കണ്ടെത്താറുണ്ടോ കുടുംബശ്രീക്ക് വരാൻ? അതോ എല്ലാ ദിവസവും മുടങ്ങാറൊക്കെ ഉണ്ടോ?
1: ഇല്ല, മുടങ്ങാറുണ്ട്, അങ്ങനെ സമയം കിട്ടാറില്ല.
0: മുടങ്ങുമ്പോ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ഫൈനൊക്കെ ഉണ്ട്. ചെറിയൊരു തുകയാണ്. ആ ഫൈനൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ?
1: അടയ്ക്കുന്നുണ്ട്.
0: മറ്റൊരു കാര്യം, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: അമ്മയുണ്ട്, പപ്പയുണ്ട്, അനിയത്തിയുണ്ട്, അമ്മാമയുണ്ട്, പിന്നെ ഞാൻ.
0: ഒരു വലിയ ഒരു ഫാമിലിയാണ്. സന്തോഷമായിട്ട് പോവാം. ഈ പറഞ്ഞപ്പോ ഷാനിക എന്നല്ലേ പറഞ്ഞേ? ഷാനികയെ കണ്ടാലറിയാം അത്യാവശ്യം പാട്ട് പാടുന്ന ആളാണെന്നോ? പാട്ട് പാടുവോ? പക്ഷേ ഈ കുടുംബശ്രീയിലെ ബാക്കി അംഗങ്ങളൊക്കെ ആലോചിച്ചിരുന്നു പറയുന്നത് പാടുവെന്നാണോ?
1: ഇല്ല, ഞാൻ പാടാറില്ല, കേൾക്കാറേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മൂളും, അത്രേ ഉള്ളൂ.
0: അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി രണ്ടുപേരും മൂളിക്കൂടി?
1: ശരി, മൂളാം.
0: ഓക്കെ. അങ്ങനെ എന്തായാലും കുറച്ചൊന്ന് നിർബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഷാനിക നമുക്ക് വേണ്ടിയിട്ട് രണ്ടുപേരെ ഇന്ന് പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഐശ്വര്യമുള്ള പാട്ടോടുകൂടി നമുക്ക് ബാക്കി ഗെയിമുകളിലോട്ടൊക്കെ പോവാം. മലയാളം പാട്ടാണ് ഇഷ്ടം? യെസ്. അപ്പൊ മലയാളം തന്നെ പോരട്ടെ.
1: അണ്ണാരെ കണ്ണാവാ, പൂവാല ചെങ്ങാത്തൻ കൂടാൻ വാ, മൂവാണ്ടം മാവേ വാ.
0: കൊള്ളാം, വളരെ രസമാണ് കേട്ടോ. ഇവര് എന്ത് ടാസ്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാലും അവര് സ്വീകരിക്കും. പാട്ടും നല്ല, ഡാൻസും നല്ല, എന്താണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് കൂടി വരുന്നു. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

മണ്ണിൽ ദയ കഞ്ചളം എന്നിനി കേഴണം നിന്നുടൽ പിടയണം വാക്കിൽ വാക്കിൽ പവർ എന്റെ നോക്കിൽ എന്റെ കണ്ണിൽ ഈ ലോകം ഇതിങ്ങനെ പമ്പര ചുറ്റണം എന്റെ തീർപ്പിൽ പിടവെട്ടാണ് പണ്ടേ തടികേടാണ് നിന്റെ ഒരുമെട്ടാലും മൊത്തം അപാട കത്തിത്തീരുന്ന തീഞ്ഞാനെ നിന്നാളുന്ന തീഞ്ഞാനെ നീ ചുമ്മാതെ ചട്ട

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. നേരന്നേ

0: എല്ലാവർക്കൊപ്പം.
1: പെണ്ണരങ്ങിൽ കൂടെ ആർജ ജീവിയാണ് നമ്മളിതേ ലക്ഷ്മി കുടുംബശ്രീയോടൊപ്പം കുറേ കാര്യങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം. ഇനി അടുത്ത വ്യക്തിയാണ് വരുന്നത്.
2: നമസ്കാരം, പേരെന്താണ്?
3: എന്റെ പേര് ആതിര എന്നാണ്.
2: ആതിര, ഇവിടെ സ്വദേശം അടുത്ത് തന്നെയാണോ?
3: അതെ അതെ.
2: ഇപ്പൊ എത്ര വർഷമായി നമ്മുടെ ഈ കുടുംബശ്രീയിൽ ജോയിൻ ചെയ്തിട്ട്?
3: ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ട് 1.5 വർഷമായിട്ടുണ്ട്.
2: 1.5 വർഷമായി. പൊതുവേ കുടുംബശ്രീയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലക്ഷ്മി കുടുംബശ്രീയിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് എത്ര വർഷമായി എന്നുള്ളത്. അപ്പൊ കുടുംബശ്രീയിലേക്ക് വരാനുള്ള ഒരു മോട്ടീവ് എന്താണ്? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ?
3: എന്റെ അമ്മാവി കുടുംബശ്രീയിലുള്ള ഒരാളാണ്, എന്റെ അമ്മ കുടുംബശ്രീയിലുള്ള ഒരാളാണ്. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഒരു പൈസക്ക് ഒരു അത്യാവശ്യം നമുക്ക് അതിൽ ലോൺ എടുക്കാൻ പറ്റും, നല്ല പലിശ കുറവാണ്, അതാണ് മെയിൻ കാരണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ചേർന്നത്.
2: അങ്ങനെ ഒരു കുടുംബശ്രീ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. കാരണം വീട്ടിലുള്ള എല്ലാവരും കുടുംബശ്രീയിലുണ്ട്. വീട്ടിലെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് പലപ്പോഴും കുടുംബശ്രീ ഒരുപാട് സഹായിക്കാറുണ്ട്. അതുകൊണ്ടാണ് വന്നത്. അതിലുപരിയായിട്ട് കുടുംബശ്രീയിൽ വന്നതിന് ശേഷം കുറെ സുഹൃത്തുക്കളും കുറച്ച് വൈബൊക്കെ കിട്ടിയോ?
3: അതെ അതെ, നല്ല സുഹൃത്തുക്കൾ കിട്ടി. എനിക്ക് ഇഷ്ടമായി. നമുക്ക് എന്താ പറയാ, നമ്മളാ
2: ശരി. അപ്പൊ ഈ കുടുംബശ്രീയിൽ വരുന്നതിന് മുന്നേ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? കുടുംബശ്രീയാണ് ജീവിതം.
3: അതെ.
2: ശരി, വേറൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കൂടിക്കൊണ്ടിരിക്കുന്ന കുടുംബശ്രീ ആഴ്ചയിൽ ഒരു 3 ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ വരാനുള്ള മനസ്സുണ്ടാവോ?
3: എനിക്ക് മാത്രം വരാനുള്ള മനസ്സുണ്ടായാൽ പറ്റത്തില്ലല്ലോ. ജോലിക്ക് പോണവർ കാണത്തില്ലേ, അവർക്ക് എല്ലാ ദിവസവും വരാൻ പറ്റില്ല.
2: അതുകൊണ്ടാണ്. ശരി, അപ്പൊ ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് വേണമെങ്കിൽ ഒരു കൈ നോക്കാം. വീട്ടില് വേറെ ആരൊക്കെയുള്ള?
3: വീട്ടില് അമ്മ, അച്ഛൻ, ഹസ്ബൻഡ്, കുട്ടികള്.
2: ഓക്കെ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട് ഒരുപാട് ആൾക്കാരെ. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽ ജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ

0: സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ പുലമൻ കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771711.
3: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
1: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ? നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപുനന്ദനത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ലക്ഷ്മി കുടുംബശ്രീയിൽ ഓരോരുത്തരെയും പരിചയപ്പെട്ടപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഭയത്തോടു കൂടി ഇരുന്ന ഒരാളെയാണ് എനിക്ക് പരിചയപ്പെടുന്നത്. ഞാൻ അടുത്ത് വന്നപ്പോൾ ചേച്ചി ചിരിക്കുന്നുണ്ട്. പേരെന്താണ്? പ്രിയ. ചേച്ചിയുടെ സ്വദേശം
1: വൈക്കൽ.
0: വൈക്കലാണ്. അപ്പൊ വൈക്കൽ എന്ന് വരുന്ന പ്രിയ ചേച്ചി ഇപ്പൊ എത്ര വർഷമായി കുടുംബശ്രീയിലുണ്ട്? ശരി. അപ്പൊ നമ്മുടെ ഈ കുടുംബശ്രീയെ പറ്റി എന്താ അഭിപ്രായം? എല്ലാവരും നല്ല സുഹൃത്തുക്കളാണോ? പാവപ്പെട്ടവരാണോ? നല്ലതാണ്. ചേച്ചി നേരത്തെ വേറെ ഏതെങ്കിലും കുടുംബശ്രീയിൽ ഉണ്ടായിരുന്നോ? ഓക്കെ, അപ്പം വളരെ സന്തോഷത്തോടു കൂടി പോവാണ്. നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ ലോണൊക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് ഈ കുടുംബശ്രീയിൽ വന്നത് എന്ന്. ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ലോൺ എടുക്കാൻ വേണ്ടി മാത്രമാണോ അതോ വേറെന്തെങ്കിലും?
1: നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമുക്ക് ലോണും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അറിയാം. കുടുംബശ്രീ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ അറിയുന്ന
0: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. കാരണം പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന പല പരിപാടികളും പല ആനുകൂല്യങ്ങളും ഒക്കെ പലപ്പോഴും അറിയുന്നത് കുടുംബശ്രീ വഴി തന്നെയാണ്. കാരണം കുടുംബശ്രീ മീറ്റിംഗ് കൂടുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ കൃഷി വകുപ്പിൽ ഇങ്ങനെ നടക്കുന്നു, പഞ്ചായത്തിൽ ഇന്ന പരിപാടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പഞ്ചായത്തിലെ പരിപാടികളിലൊക്കെ കുടുംബശ്രീ പങ്കെടുക്കാറുണ്ടോ?
1: അപ്പൊ
0: ചേച്ചി ചേച്ചിയുടേതായിട്ടുള്ള എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ഉണ്ടോ? എന്താണ്, പാട്ട് പാടുവോ, കഥ പറയുവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ചെറുതായിട്ട്
0: പാട്ട് പാടുവോ? ചെറുതായിട്ട് അങ്ങനെ പാട്ട് പാടുന്ന ഒരെണ്ണം നമുക്ക് വേണ്ടി. ഇല്ല ഇല്ല, എന്തായാലും പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പൊന്നുമില്ല. അപ്പൊ കുടുംബശ്രീയിൽ സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഒരു ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: പെണ്ണരങ്ങിൽ തിരികെ എത്തുമ്പോ നമ്മൾ ഈ കുടുംബശ്രീയുടെ ഒരു പ്രോട്ടോകോളൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രസിഡന്റിനെയും സെക്രട്ടറി ആണല്ലോ ആദ്യം പരിചയപ്പെടേണ്ടത്. അപ്പൊ നമ്മുടെ സെക്രട്ടറി നമ്മളെ കൂടെ ഉണ്ട്. സെക്രട്ടറിയെ തന്നെ ആദ്യം പരിചയപ്പെടാം. നമസ്കാരം, പേരെന്താണ്?
1: നമസ്കാരം, എന്റെ പേര് ആനി എന്നാണ്. എന്റെ സ്വദേശം വരുന്നത് കഴക്കൂട്ടാണ്. ഇപ്പൊ എടമുളക്കില് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. അതിനുശേഷമാണ് ഈ കുടുംബശ്രീയില് പ്രവർത്തിക്കുന്നത്. 4 വർഷം കൊണ്ട് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കുടുംബശ്രീ.
0: ശരി, അപ്പൊ 4 വർഷമായി ചേച്ചി കുടുംബശ്രീയില് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, കൂടെയുള്ള പ്രസിഡന്റ് നേരെ ഓപ്പോസിറ്റ് കണ്ണൂരുള്ള ആളാണ്.
1: കണ്ണൂരുകാരിയാണ്.
0: എനിക്ക് അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നി. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ രണ്ടുപേരുള്ള ആ ഒരു രണ്ട് സംസ്കാരത്തിൽ വളർന്നു വന്നവരാണല്ലോ.
1: അപ്പൊ
0: എങ്ങനെയുണ്ട് സെക്രട്ടറി, നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്നൊക്കെ പറയുന്നത്?
1: നമ്മൾ തമ്മിലുള്ള ബോണ്ട് വളരെ നല്ലതാണ്. വളരെ നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ആദ്യമൊക്കെ ഭാഷ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നമ്മളോടൊപ്പം ചേർന്ന് നമ്മുടെ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. വളരെ കാര്യമായിട്ട് പോകുന്നു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം ആ ഒരു ഭാഷ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. വാക്കുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സംസാരിച്ച് വന്നപ്പോ പുള്ളിക്കാര് നമ്മുടെ ഭാഷയിലോട്ട് വന്നിട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നെ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. നമ്മുടെ പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. എല്ലാവരോടും വളരെ കാര്യമായിട്ടാണ്
0: സംസാരിക്കുന്നതെല്ലാം. ആദ്യത്തെ ഒരു കോംപ്ലിമെന്റ് ഒക്കെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ, വളരെയധികം സന്തോഷം. നമുക്കിനി പ്രസിഡന്റിനെ പരിചയപ്പെടാം. അനീഷ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂരുകാരിയായിട്ടുള്ള ചേച്ചിയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നോക്ക് നോക്ക്, ജോയ് ആലുക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മികച്ച വില
2: നേടാം. കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്.

എല്ലാ കാര്യത്തിനും ഒരു അവസാനം ഉണ്ടാകും, എല്ലാ നിമിഷത്തിനും ഒരു അവസാനം ഉണ്ടാകും. പക്ഷേ ചില നിമിഷങ്ങൾ ചില കാര്യങ്ങളൊക്കെ അവസാനിച്ചാലും അതിന്റെ ഓർമ്മകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഓർമ്മ തീർച്ചയായിട്ടും കൂടെ നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നത്തെ ഈ ഒരു സമയം നമ്മൾ ഒരുമിച്ച് ചിരിച്ച നിമിഷങ്ങളും കളിച്ച നിമിഷങ്ങളും പരസ്പരം പങ്കുവച്ച സ്നേഹം ഇതെല്ലാം ഈ ഒരു വേദിയിൽ മാത്രം അവസാനിക്കുന്നതല്ല. പെണ്ണരങ്ങ് ഓരോ മനുഷ്യനും കുറെ കുറെ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ചിരി നാളെയും തുടരട്ടെ നിങ്ങളുടെ മുഖത്ത്. ഇന്നത്തെ ഈ ഒരു ശബ്ദവും സൗഹൃദവും ഒക്കെ കുറച്ചുകൂടി ഒന്ന് ശക്തമാകട്ടെ. ശബ്ദം ശക്തമാകണം കേട്ടോ, അപ്പോഴായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങളും പുതുതായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വലായി കണ്ട സ്വപ്നങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് കാണുന്നുണ്ട്. ആ ഒരുമിച്ച് കാണുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ. ഒരു പരിപാടി അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഗുഡ് ബൈ എന്നല്ല, ഒരിക്കലും. ഇനിയും കാണാം, ഇനിയും ഓർമ്മിക്കാം, ഇനിയും ആഘോഷിക്കാം എന്ന് തന്നെയാണ്. അത് തന്നെയാണ് എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളത്. പെണ്ണരങ്ങ് നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും ആഘോഷിക്കും, ഇനിയും എത്തും, ഇനിയും ഓർമ്മിക്കാൻ ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കും കേട്ടോ. ഇത്രയും നാൾ നമ്മൾ പെണ്ണരങ്ങിൽ കൂടെ നിന്ന് കുറേ വീട്ടമ്മമാരുണ്ട്, കുറേ ചേച്ചിമാരുണ്ട്, ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. ഈ കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ നമുക്ക് കണക്ട് ചെയ്തിരുന്ന CDS മെമ്പേഴ്സ് ഉണ്ട്, ADS മെമ്പേഴ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി ആൾക്കാർ. എല്ലാവരെയും ഓർക്കുകയാണ്, എല്ലാവർക്കും 1000 നന്ദി പറയുകയാണ്. ഇന്നത്തെ പെണ്ണരങ്ങ് വൈറ്റപ്പ് ചെയ്യുന്നു. കീപ് ഓൾ ലിസണിംഗ് ആഫ്രേ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, ിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദിലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
5: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: മലയാളികളുടെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ വളരെ വ്യത്യസ്തവും എന്നാൽ ശക്തവുമായ ഒരു സിനിമയാണ് പ്രതി പൂവൻകോഴി. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജി ശ്രീശാന്ത്.
1: പേടി എനിക്കുമുണ്ട്, അത് മറിഞ്ഞുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുമോ? പക്ഷെ ചാവുന്നതിന് മുമ്പ്
0: കേൾക്കുമ്പോ തന്നെ ഒരു കൗതുകം തോന്നുന്ന ഈ ടൈറ്റിൽ സിനിമയുടെ പ്രമേയത്തോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ടെന്ന് സിനിമ കണ്ടവർക്കെല്ലാം അറിയാവുന്നതാണ്. ഹൗൾഡ് ആർ യു എന്ന ഗംഭീര സിനിമയ്ക്ക് ശേഷം സംവിധായകൻ റോഷൻ ആൻഡ്രൂസും മഞ്ജു വാര്യറും വീണ്ടും ഒന്നിച്ച ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ്. പ്രശസ്ത എഴുത്തുകാരൻ ഉണ്ണിയാറിന്റെ കഥയ്ക്ക് അദ്ദേഹം തന്നെയാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. മഞ്ജു വാര്യർക്കൊപ്പം അനുശ്രീ, സൈജു കുറുപ്പ്, ഗ്രേസ് ആന്റണി എന്നിവരും ഇതിലെ പ്രധാന വില്ലൻ കഥാപാത്രമായി സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് തന്നെ അഭിനയിക്കുന്നു എന്നതും ഈ സിനിമയുടെ വലിയ പ്രത്യേകതയാണ്.
1: പക്ഷെ അവനെയും കൊണ്ടേ പോത്തു.
2: സെൻട്രൽ ജയിലിൽ മൂത്ത് അടച്ച് കിടക്കുന്നവന്മാരെ മേസ്തിരി എന്ന് പറയും.
3: അവനൊക്കെ ഒന്ന് കൈവീശിയ ചത്തു.
0: വളരെ ചുരുക്കി പറഞ്ഞാല് തിരക്കേറിയ ഒരു ബസ്സിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തിന് കാരണക്കാരനായ അവനെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ അവനെ സ്വയം കണ്ടെത്തി ശിക്ഷിക്കാൻ തീരുമാനിക്കുന്ന ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ അതിജീവനത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥയാണ് പ്രതി പൂവൻകോഴി. ഈ സിനിമ തിയേറ്ററിലെത്തിയപ്പോ വളരെ വലിയൊരു സ്വീകാരത്തെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. തങ്ങളുടെ നിത്യജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം ദുരനുഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഓരോ സ്ത്രീയുടെയും ഉള്ളിലെ പകയും പ്രതികാരവുമാണ് ഈ സിനിമയിലൂടെ സംവിധായകൻ കാണിച്ചു തന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: പ്രതിപൂവാൻകോഴി എന്ന സിനിമയുടെ കഥയിലേക്ക് ഒന്ന് വിശദമായിട്ട് വന്നാൽ, കോട്ടയം നഗരത്തിലെ ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന മാധുരി എന്ന സാധാരണക്കാരിയ യുവതിയിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. അമ്മയും സഹോദരിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തിന്റെ അത്താണിയാണ് മാധുരി.
1: എന്റെ പൊന്നു ചേട്ടാ, ഒന്നും പതുക്കെ പോകാൻ പറ, സ്ത്രീകളും കുട്ടികളൊക്കെ അല്ലേ വണ്ടിയില്, ശ്രദ്ധിച്ചു പോണ്ടേ അല്ലേ ചേട്ടാ?
2: അതെ
3: ചേട്ടാ, കുറച്ച് പുറകോട്ട് പറയുന്നേ.

0: അവളെ സംബന്ധിച്ച് ഓരോ ദിവസവും തുടങ്ങുന്നത് തിരക്കേറിയ ബസ്സുകളിലെ യാത്രകളിലൂടെയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ജോലിക്ക് പോകുന്നതിനായി തിരക്കുള്ളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മാധുരിക്ക് ഒരു വ്യക്തിയിൽ നിന്നും വളരെ മോശമായ ഒരു ശാരീരിക അതിക്രമം നേരിടേണ്ടി വന്നു. തികച്ചും അപ്രതീക്ഷിതമായ ആ സംഭവത്തിൽ പകച്ചുപോയ അവൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ആ വ്യക്തി ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. എന്നാൽ ആ തിരക്കിനിടയിലും അവൾ അയാളുടെ മുഖം വ്യക്തമായി ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം മാധുരിയെ മാനസികമായി വല്ലാതെ തകർക്കുകയും അവളുടെ സ്വാഭാവിക ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നു.
1: ഞാനാണെന്ന് കാണിച്ചു തരാടി. മോളെ, നീ എന്നാ എന്നെ ഇപ്പൊ വിളിച്ചേ? ഏടാന്നോ? ഞാൻ നിന്റെ ചന്ദ്രൻചേട്ടനാടി, നിന്നെ എടുത്തോണ്ട് നടന്ന ചന്ദ്രൻചേട്ടനാടി.
2: ഇനി താൻ ശാന്ത ചേച്ചിയുടെ മേത്തങ്ങാനും തൊട്ടാലുണ്ടല്ലോ, തനിക്ക് കിടക്കാൻ ഒരു കുഴിയങ്ങ് കിട്ടും.
1: നിർത്തി മോളെ, എല്ലാം നിർത്തി.
0: പോലീസിൽ പരാതി നൽകാൻ അവൾ തീരുമാനിക്കുന്നുണ്ടെങ്കിലും പോലീസുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും എന്തിന് സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഇതൊക്കെ സാധാരണ അല്ലേ, ഇതങ്ങ് മറന്നേക്ക് എന്ന ഉപദേശമാണ് അവൾക്ക് ലഭിക്കുന്നത്. എന്നാൽ സംഭവം മറക്കാൻ മാധുരി തയ്യാറല്ലായിരുന്നു. സഹപ്രവർത്തകയായ റോസമ്മ എന്ന കൂട്ടുകാരുടെ മാത്രം പിന്തുണയോടെ അവൾ ആ അപരിചിതനെ തേടിയിറങ്ങുന്നു. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അവൾ ആ സത്യം മനസ്സിലാക്കുന്നു. തന്നെ ഉപദ്രവിച്ചത് ആ നാട്ടിലെ തന്നെ വലിയൊരു ഗുണ്ടയും അപകടകാരിയുമായ ആന്റപ്പൻ എന്ന വ്യക്തിയാണെന്ന്.
3: നിനക്കെന്നെ ഇരുട്ടത്തോടെ ഒന്ന് ചാമ്പണം അല്ലേ? ഇപ്പൂത്ര ഊത്രനെ കാക്കിട്ട എസ് എ നാരോട് നേരിട്ട് വരാൻ പറടാ. ആന്റപ്പനല്ലടാ, ആണപ്പനാടാ ഞാൻ. ഈ മാർക്കറ്റിൽ ഞാൻ മതിയടാ.
0: ആന്റപ്പന്റെ സ്വാധീനവും ഗുണ്ടാ പശ്ചാത്തലവും മനസ്സിലാക്കിയിട്ടും പിന്മാറാൻ മാധുരി തയ്യാറായില്ല. അവൾ അവനെ നേരിൽ കണ്ട് പരസ്യമായി അടിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ മാധുരിയുടെ ലക്ഷ്യം മനസ്സിലാക്കുന്ന ആന്റപ്പൻ അവളെയും അവളുടെ കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുകയും അവളുടെ ജോലി കളയുകയും ചെയ്യുന്നു. എന്നിട്ട് തളരാതെ ആന്റപ്പനെ അവൾ നിരന്തരം പിന്തുടരുന്നു. ഒടുവിൽ സിനിമയുടെ ക്ലൈമാക്സിൽ താൻ നേരിട്ട അതേ ദുരനുഭവം മറ്റൊരു പെൺകുട്ടി തന്റെ കൺമുന്നിൽ നേരിടുന്നത് കണ്ട മാധുരി ആ വ്യക്തിയെ സമൂഹം നോക്കി നിൽക്കി നിർദാക്ഷിണ്യം ആക്രമിക്കുന്നതിലൂടെയാണ് സിനിമ അവസാനിക്കുന്നത്. അയാൾക്ക് നൽകുന്ന അടിയിലൂടെ തനിക്ക് നഷ്ടപ്പെട്ട ആത്മാഭിമാനവും സമാധാനവും അവൾ തിരിച്ചുപിടിക്കുന്നിടത്താണ് സിനിമ പൂർണ്ണമാവുന്നത്.

0: விருப்பம்.
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்.
2: വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം, ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനായുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടി അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. സ്ഥിതിഗതികൾ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും എല്ലാവരും പരമാവധി സംയമനം പാലിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഭീകരപ്രവർത്തനങ്ങൾ കുറ്റകരവും ന്യായീകരിക്കാനാകാത്തതുമാണെന്ന് ബ്രിക്സ് അംഗങ്ങൾ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22 ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ അവർ അതിശക്തമായി അപലപിക്കുകയും ചെയ്തു. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ബ്രിക്സ് കൂട്ടായ്മ തനതായ സ്ഥാനം നേടിയിട്ടുണ്ട്. നിലവിലെ ഉച്ചകോടി ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണെന്നും പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയാണ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഭാരത് കി ബ്രിക്സ് അധ്യക്ഷത പീപ്പിൾ സെൻട്രിക് ഓർ ഹ്യൂമാനിറ്റി ഫസ്റ്റ് അപ്രോച്ച് പർ ആധാരിത ഹൈ. റിജിലിയൻസ്, ഇന്നൊവേഷൻ, കോഓപ്പറേഷൻ ഓർ സസ്റ്റൈനബിലിറ്റി ഹമാരി പ്രാഥമികതയായി രഹി. ഇൻ പ്രാഥമികതകൾ സാത്ത് ഹമനെ ബ്രിക്സ് സഹയോഗ് കോ സാമാന്യ ജൻസേ ജോഡ്നേ കാ വിശേഷ ബൽ ദിയാ ഹൈ.
0: ബ്രിക്സ് കൂട്ടായ്മ ആരുടെയും എതിരാളിയല്ലെന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പരിഷ്കരണം ഇനിയും വൈകിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10-ഇന മാർഗരേഖയും ശ്രീ മോദി നിർദ്ദേശിച്ചു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ എത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നാളെ വൈകിട്ട് 5 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യരങ്ങാടി, രാമനാട്ടുകര മുതൽ മലാപ്പറമ്പ് വരെയും കുന്ദമംഗലം മടവൂർ വരെയും വൈകിട്ട് 5 മണി മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജത്തെ മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയമായിരിക്കും ആവിഷ്കരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫെയ്സ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ്വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു വാക്കത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുള്ള സേവനവും സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടുകൾ എത്തുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിലുള്ള കലാ മ്യൂസിയമായ കലാ അങ്കണത്തിൽ റോബോട്ട് പ്രവർത്തനമാരംഭിച്ചു. വിമാനത്താവള കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് മികച്ച സാങ്കേതികാനുഭവവും തത്സമയ സഹായങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരെ സ്വാഗതം ചെയ്യുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിമാനങ്ങളുടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുക, ബോർഡിംഗ് ഗേറ്റുകളിലേക്കും മറ്റു വിമാനത്താവള സൌകര്യങ്ങളിലേക്കും വഴികാട്ടുക എന്നിവയാണ് റോബോട്ടിന്റെ പ്രധാന ചുമതലകൾ. യാത്രക്കിടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനുമായി യാത്രക്കാർക്ക് റോബോട്ടുമായി നേരിട്ട് സംവദിക്കാം.
0: ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻമാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. PIB തിരുവനന്തപുരം ഡയറക്ടർ പാർവതി വി, PIB കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ SS എന്നിവരുടെ നേതൃത്വത്തിൽ 11 മാധ്യമ പ്രവർത്തകരടങ്ങുന്ന സംഘമാണ് പര്യടനം നടത്തിയത്. സിതാപൂർ ജില്ലയിലെ സിദ്ധൌളിയിലെ ചിക്കൻകാരി നൂൽത്തുന്നൽ കലാകാരന്മാർ നൂതന കാർഷിക രീതികളിലൂടെ പ്രശസ്തനായ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി സംഘം സംഭാഷണം നടത്തി. പത്തനംതിട്ട കോന്നിയിൽ അച്ചൻകോവിലാറ്റിൽ 2 പ്ലസ് 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോന്നി കൊന്നപ്പാറ പയ്യനാമൻ സ്വദേശികളായ ഡെനിഷ് ഷിബു, സെബിൻ ബിനോയ് എന്നിവരാണ് മരിച്ചത്. ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: ശ്രേയ FM 90 നാടിനൊപ്പം.

0: പ്രദീപ് ഓവൻകോളി എന്ന സിനിമയെ എത്രത്തോളം മികച്ചതാക്കിയ അഭിനേതാക്കളുടെയും അണിയർ പ്രവർത്തകരുടെയും മികവിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. മാധുരി എന്ന കഥാപാത്രമായി മഞ്ജു കാഴ്ചവെച്ച പ്രകടനം അതിഗംഭീരമായിരുന്നു. അപമാനിക്കപ്പെട്ട ഒരുവളുടെ നിസ്സഹായതയും പിന്നീട് പ്രതികരിക്കാൻ തീരുമാനിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിറയുന്ന തീക്ഷണതയും മഞ്ജു തന്റെ ശരീരഭാഷയിലൂടെ അതിഗംഭീരമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു.
1: പോകുന്ന വഴിക്ക് നമുക്ക് എന്തായാലും ചോര പറ്റിയ സാര ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാം. നീ എന്നാകിലും ഒന്ന് പറ.
2: അതിന്റെ ആവശ്യമില്ല, കത്തിക്കണം.
1: ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്നാത്തിനെ അയാളെ രക്ഷിച്ചേ?
2: അവൻ ചത്താ പിന്നെ എനിക്ക് അവനായിട്ട് അടി കൊടുക്കാൻ പറ്റും.
0: അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ആന്റപ്പൻ എന്ന വില്ലനായി എത്തിയ റോഷൻ ആൻഡ്രീസിന്റെ പ്രകടനമാണ്. ഒരു സംവിധായകൻ എന്നതിലുപരി താൻ എത്രത്തോളം മികച്ച ഒരു നടനാണെന്ന് അദ്ദേഹം ഈ ഒരു വേഷത്തിലൂടെ തെളിയിച്ചു. റോസമ്മയായി എത്തിയ അനുശ്രീയുടെ സ്വാഭാവിക അഭിനയവും സിനിമയ്ക്ക് വലിയ കരുത്തേകി. ഇനി അണിയറ പ്രവർത്തകരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഉണ്ണിയാറിന്റെ മൂർച്ചയേറിയ സംഭാഷണങ്ങൾ സിനിമയുടെ ജീവനാടിയായി മാറി. ജി ബാലമുരുകന്റെ ക്യാമറ കോട്ടയം നഗരത്തിന്റെ പശ്ചാത്തലവും കഥയുടെ സംഘർഷങ്ങളും വളരെ റിയലിസ്റ്റിക് ആയി ഒപ്പിയെടുത്തപ്പോൾ ശ്രീകരപ്രസാദിന്റെ എഡിറ്റിംഗ് സിനിമയെ ഒട്ടും മുഷിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി.
1: ഇനി ജന്മത്തെ എഴുന്നേക്കത്തില്ല കൊച്ചേ, അരക്കി താഴത്തോട്ട് തളർന്നുപോയി. കൊച്ചെന്നുണ്ടായിരുന്നോണ്ടാ ഇങ്ങനെയെങ്കിലും കിട്ടിയേ.

ഗോപി സുന്ദറാണ് സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതം ഓരോ രംഗത്തിന്റെയും ഉദ്വേഗം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. വെറും 4 കോടിയോളം രൂപ മുതൽമുടക്കിൽ നിർമ്മിച്ച ഈ സിനിമ തിയേറ്ററിൽ നിന്ന് ഏകദേശം 15 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി തിരക്കേടില്ലാത്ത ഒരു വിജയമായി മാറി. ചുരുക്കത്തിൽ, സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും അവരുടെ ആത്മാഭിമാനത്തെക്കുറിച്ചും ഉറക്കി സംസാരിക്കുന്ന ഓരോരുത്തരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച സിനിമാ അനുഭവമാണ് പ്രതി പൂവൻകോഴി. സോപ്പ് എന്തായാലും ഇന്നത്തെ ക്ലാബോർഡിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: Chill Music Mapas.
1: Hi, hello, good evening and welcome to Music Mapas with me, RJ Elikutti. പുതുപുത്തൻ സിനിമകളിലെ പുതുപുത്തൻ പാട്ടുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എനിക്ക് കേൾപ്പിക്കാനായിട്ടുള്ളതൊരു തമിഴ് സോങ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് ലിസ്റ്റ് ഓൺ ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഇത്. ദിസ് സോങ് ഈസ് ഫ്രം ദ മൂവി ബത്ത ആൻഡ് ദാറ്റ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് മകളെ.
0: മ്യൂസിക് മപ്പാസ്.

ഹരി അഭ്യൻകറിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇത്. ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് കാർത്തിക് നേതയാണ്. സായി അഭ്യൻകർ പാടിയിരിക്കുന്ന, മ്യൂസിക് ചെയ്തിരിക്കുന്ന ഈ ഒരു സോങ്ങില് സ്റ്റാറിംഗ് നടത്തിയിരിക്കുന്നത് മക്കൾ സെൽവൻ, വിജയ് സേതുപതിയും ലിജോ മോളും ചേർന്നുകൊണ്ടാണ് കേട്ടോ. സായി അഭ്യൻകറിന്റെ കൂടെ ഹരിണിയും ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആൻഡ് ഇതിലെ വിഷ്വൽസ് കാണാനും ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ബത്ത മൂവിയിലെ മകളെ എന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് പപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: എന്താണല്ലേ
3: ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള കാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: म्यूजिक मपास
1: മുജീബ് മജീദ് സംഗീതം നൽകിയിരിക്കുന്ന എച്ച് മെഡിക്കൽ മിറാക്കൾ എന്ന മൂവിയിലെ ഒരു പാട്ടാണ് അടുത്തതായിട്ട് ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസ്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
0: മ്യൂസിക് മപ്പാസ്.

പ്രാക്ക് എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുജീബ് മജീദ് ആണ് ഈ ഒരു സോങ്ങിന് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ശ്യാം മുരളീധരനും നിലിൻ സാന്ദ്രയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ബിന്ദു പങ്കജ്, നീരജ് രമേശ് എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. ശ്യാമിൻ ഗിരീഷി ഡിറക്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്നുള്ളത്. ഡോക്ടർ പോൾ വർഗീസ്, സുജിത് ജെ നായർ എന്നിവർ ചേർന്നുകൊണ്ടിട്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നിലിൻ സാന്ദ്ര തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രീൻ പ്ലേ, സ്റ്റോറി, ഡയലോഗ്സ് എല്ലാം റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയായിരിക്കും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ട്രാക്ക് പ്രാക്ക് ഫ്രം ദ മൂവി ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 99.9.

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ
1: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Piu Music Mappas.
1: ഓണം മൂവി റിലീസുകളുടെ കൂട്ടത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂവി ആയിരുന്നു നമ്മുടെ ഡി ക്യൂവിന്റെ ഐ ആം ഗെയിം എന്നുള്ളത്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമ്മാനിച്ച കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സൂപ്പർ സോങ് ആണ് ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആഴ്ച ഏലിക്കുട്ടി.
0: മ്യൂസിക് മപ്പാസ്.

0: പറഞ്ഞു വരുന്നത് ധീരനെ എന്ന് പറയുന്ന സോങ് ആണ് കേട്ടോ, റൈസ് ഓഫ് വിക്കി. ആൻഡ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം വിക്കി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഈ ഒരു സിനിമയിലുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആൻഡ് കണ്ടിട്ടില്ലാത്തവരോട് ഞാൻ ഇത് എന്താണ് എന്ന് പറയുന്നില്ല, ചിലപ്പോൾ ആ ഒരു സസ്പെൻസ് അങ്ങ് പോയാലും. അപ്പൊ എന്തായാലും ധീരനെ എന്നുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ ജേക്സ് ബിജോയ്, വിനായ് ശിശ്കുമാറും അറിവും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അറിവും ആനന്ദ് ശ്രീരാജും ചേർന്നുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആനന്ദ് ശ്രീരാജിനെ പറ്റി പറയുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് ആ ഒരു വോയിസിന്റെ പവർ എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത്. കാരണം നമുക്ക് എംപുരാനിലെ പാട്ടുകളൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്ന ആളാണ് ആനന്ദ് ശ്രീരാജ്. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ധീരനെ റൈസ് ഓഫ് വിക്കി സോങ് ഫ്രം ദ മൂവി ഐ ആം ഗെയിം ഓൺ മ്യൂസിക് പർപ്പസ് ഓൺലി ഓൺ ആശ്രയ എഫ് എം 90.9 നാട്ടാർക്കൊപ്പം.
1: നനച്ചത് നടക്കിற நேரமே இப்ப தொடங்குது உனக்கு ஒரு

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Ladies and gentlemen, listen up to the loser song.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം, അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലക് ജി മാർട്ട്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
0: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: കാഴ്ചയിലും രുചിയിലും വിസ്മയം തീർക്കുന്ന ഭക്ഷണ വിഭവങ്ങളുടെ മാസ്മരിക ലോകത്തേക്ക് മലയാളികളെ കൈപിടിച്ചു നടത്തിയ രുചികളുടെ സുൽത്താൻ. നാവിൽ കൊതിയൂർന്ന രുചിവിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയ ഭരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ഫുഡ് ഹണ്ടർ സാബു എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം നാളെ വൈകിട്ട് 7 മണി മുതൽ റെഡ് കാർപ്പറ്റിൽ RJ സുൽത്താൻ.

0: Brasil Music Papas.
1: As we are back on Music Papas with me, RJ. ഇലക്കുട്ടി ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മ്യൂസിക് മപ്പാസിൽ ജി വി പ്രകാശ് കുമാർ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്.
0: മ്യൂസിക് മപ്പാസ്.

സൂര്യസാർ, സുഹാസ്, മഹിമ നമ്പിയ, സത്യരാജൻ ഇവരൊക്കെ ചേർന്ന് ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്ന മന്ദാടി എന്ന് പറയുന്ന സിനിമയിലെ ഉസിരെ നീതാൻ പുള്ളി എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്ക്. കപിൽ കപിലൻ, സഞ്ജന കൽമാൻജെ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ജയശ്രീ മതിമാരനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിരിക്കുന്നത്. മതിമാരൻ പുകഴേന്തിയാണ് കേട്ടോ ഈ ഒരു സിനിമയുടെ റൈറ്ററും ഡിറക്ടറും. സോ എന്തായാലും നമുക്ക് ഉസിരെ നീതാൻ പുള്ളി എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം. മ്യൂസിക് മപ്പാസിൽ ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
3: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

തമ്പി എന്നിവർ ചേർന്ന് തിരക്കഥ ഒരുക്കി ലിസ്റ്റിൻ സീഫൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കേട്ടോ ഇത്. ക്വാർട്ടർ സോങ് എന്ന് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ സനൽ ദേവ്. ദിൻനാഥ് പുതൻചേരിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സനൽ ദേവ് തന്നെയാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ബിജു മേനോൻ, ഗണപതി, പാർവതി ബാബു, ശ്രീനാഥ് ബാസി എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് അവർ അച്ഛൻ ആൻഡ് സൺസ്. അപ്പൊ നമുക്ക് എന്തായാലും അവർ അച്ഛൻ ആൻഡ് സൺസിലെ ക്വാർട്ടർ സോങ് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Chill Music Mappas.
1: വീണ്ടും ഒരു തമിഴ് സോങ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മളുടെ സ്വന്തം മ്യൂസിക് മപ്പാസിൽ വിത്ത് മീ ആർ ജയിലുകുട്ടി.
0: മ്യൂസിക് മപ്പാസ്.

പറഞ്ഞു വരുന്നത് ഗോവിന്ദ് വസന്ത. സംഗീതം നൽകിയിരിക്കുന്ന ഒരു ഗംഭീരമായ പാട്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ. അൻപിൽ അവൻ എന്ന് പറയുന്ന മൂവിയിലെ കാല നിക്കിറിയെ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ ഇത്. കാർത്തിക് നേത്തയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെണ്ണെത്തിരിക്കുന്നത്. സിത് ശ്രീറാമാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്കാണ് അൻപിൽ അവൻ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ഗോവിന്ദ് വസന്ത ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിൽ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 99.9 നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കാഴ്ചയിലും രുചിയിലും വിസ്മയം തീർക്കുന്ന ഭക്ഷണ വിഭവങ്ങളുടെ മാസ്മരിക ലോകത്തേക്ക് മലയാളികളെ കൈപിടിച്ചു നടത്തിയ രുചികളുടെ സുൽത്താൻ. നാവിൽ കൊതിയൂർന്ന രുചിവിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയ ഭരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ഫുഡ് ഹണ്ടർ സാബു എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം നാളെ വൈകിട്ട് 7 മണി മുതൽ റെഡ് കാർപ്പറ്റിൽ RJ സുൽത്താൻ.

0: Music Mappas.
1: Yes, we are back on Music Mappas with me, RJ Elikutti. അങ്ങനെ പുതുപുതൻ പാട്ടുകളൊക്കെ കേട്ട് കേട്ട് കേട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ മ്യൂസിക് മപ്പാസ് ചെറുതായിട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സമയത്ത് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് ടോക്സിക് എന്ന സിനിമയിലൊരു പാട്ടാണ് കേട്ടോ.
0: മ്യൂസിക് മപ്പാസ്.

ദിസ് ഇസ് എ തെലുങ്ക് സോങ് മഹാരായ എന്നാണ് കേട്ടോ ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. റോക്കിംഗ് സ്റ്റാർ യഷ്, കിയാര അദ്വാനി എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്ന ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയാണ് ടോക്സിക് എന്നുള്ളത്. ജോനിത ഗാന്ധിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. വിശാൽ മിശ്രയുടെ മ്യൂസിക് ആണ്. രാമജോഗയ്യ ശാസ്ത്രിയാണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിരിക്കുന്നത്. ആസ് വി ഓൾ നോ, ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസ് ആണ്. ആൻഡ് യഷും ഗീതു മോഹൻദാസും ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥ എഴുതിയിട്ടുള്ളതും. ടോക്സിക് എന്ന മൂവി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. സോ എന്തായാലും നമുക്ക് ആ ഒരു സിനിമയിലെ മഹാരായ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ഒരു പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോട് കൂടി നമ്മുടെ മ്യൂസിക് മൊപ്പാസിന്റെ എപ്പിസോഡും എന്നതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതു പുത്തൻ സിനിമകളിലെ അടിപൊളി ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിൽ. സൈനിങ് ഓഫ്.

പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മളൊക്കെ ഒരുപാട് മാറിയല്ലേ. പഴയ ചില ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴോ പണ്ട് കേട്ടിരുന്ന ചില പാട്ടുകൾ വീണ്ടും കേൾക്കുമ്പോഴോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു 10 വർഷം മുൻപ് അല്ലെങ്കിൽ 5 വർഷം മുൻപ് നമ്മൾ എന്തായിരുന്നു, ഇന്ന് നമ്മൾ എന്താണെന്ന് ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കി. ലൈഫിൻ്റെ ഓട്ടപ്പാശലിനിടയിൽ ഏതോ ഒരു വളവിൽ വെച്ച് നമ്മളിൽ പലർക്കും നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പുതിയ ചില മുഖംമൂടികൾ നമ്മൾ അണിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എന്തിനോ വേണ്ടി, ആരൊക്കെയോ ആകാൻ വേണ്ടി നമ്മളൊക്കെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ആ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ രാത്രിയിൽ നാം സംസാരിക്കുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഒന്ന് ഓർത്ത് നോക്കി, എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ അത് ആരെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടി ഉറക്കെ കരഞ്ഞിരുന്ന കുഞ്ഞുങ്ങളായിരുന്നു നമ്മളൊക്കെ. സന്തോഷം വന്നാൽ അത് ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടി പൊട്ടിച്ചിരിച്ചിരുന്നവർ. എന്നാൽ ഇന്നോ നെഞ്ചകം പൊട്ടി കരയാൻ തോന്നുമ്പോഴും അത് പുറത്ത് കാണിക്കാതിരിക്കാൻ നമ്മൾ ചുണ്ടിലൊരു കള്ളച്ചിരി ഫിറ്റ് ചെയ്യും. ആരെങ്കിലും ചോദിച്ചാൽ, ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വളരെ പെട്ടെന്ന് കള്ളം പറയാൻ നമ്മളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഉള്ളിലെ സങ്കടങ്ങളെ എങ്ങനെ മറച്ചു പിടിക്കാം എന്നറിയുന്ന മികച്ച നടന്മാരായി നമ്മളൊക്കെ. മനസ്സിലെന്താണെന്ന് മുഖത്ത് നോക്കിയാൽ അറിയാമായിരുന്ന ആ ഒരു കാലത്ത് നിന്നും, മുഖം നോക്കിയാൽ ഒന്നും വായിച്ചെടുക്കാൻ പറ്റാത്ത മനുഷ്യരായി നമ്മളൊക്കെ എത്ര വേഗമാണ് മാറിപ്പോയത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സൗഹൃദങ്ങളുടെ കാര്യത്തിൽ വന്ന ആ മാറ്റങ്ങൾ ഓർക്കുമ്പോൾ ചിലപ്പോൾ ഒരു വല്ലാത്ത നോവ് തോന്നും. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന, പരസ്പരം മിണ്ടാതിരുന്നാൽ ഉറക്കം വരാതിരുന്ന എത്രയോ കൂട്ടുകാർ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നോ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാവും പലർക്കും ഒന്ന് മെസ്സേജ് അയക്കാൻ പോലും സമയം കിട്ടുന്നത്. വാട്സാപ്പിലെ സ്റ്റാറ്റസുകളിലൂടെ അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. രാത്രികളിൽ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചിരുന്ന നമ്മൾ ഇന്ന് വെറുമൊരു സ്മൈലിയിലോ തംസപ്പിലോ എല്ലാ സംസാരങ്ങളും അവസാനിപ്പിക്കാൻ പഠിച്ചു. ദൂരം കൂടിപ്പോയപ്പോൾ ബന്ധങ്ങളുടെ ആഴവും കുറഞ്ഞു തുടങ്ങി. അതെ, നമ്മളൊക്കെ വല്ലാതെ മാറിപ്പോയി. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം മാറിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാത്തിരിപ്പുകൾക്കും ഒളിഞ്ഞുനോട്ടങ്ങൾക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് പ്രണയം വളരെ ഇൻസ്റ്റൻ്റായിട്ട് മാറിപ്പോയി. പെട്ടെന്ന് അടുക്കാനും അതിലും വേഗത്തിൽ അകലാനും ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു മടിയുമില്ല. പണ്ടൊക്കെ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും വെല്ലുവിളികൾ വീണാൽ അത് കൂട്ടിച്ചേർക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുമായിരുന്നു. എന്നാൽ ഇന്നത് കേടുവന്നാൽ വലിച്ചെറിയുന്ന ഒരു വസ്തുവിനെ പോലെയായി. ഒരാൾ പോയാൽ പകരം മറ്റൊരാൾ എന്ന രീതിയിലേക്ക് നമ്മൾ പ്രാക്ടിക്കലായി മാറി. പ്രണയത്തിൻ്റെ ആ ഒരു ഭ്രാന്തമായ ആഴം നമ്മളിൽ പലർക്കും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

നിശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെയൊക്കെ വീടുകളിലേക്ക് തന്നെ ഒന്ന് നോക്കിയേ. മുറ്റത്തും വരാന്തയിലുമൊക്കെയായി എപ്പോഴും ആളുകളുടെ ബഹളമുണ്ടായിരുന്ന, കഥകളും ചിരികളും നിറഞ്ഞിരുന്ന വീടുകൾ ഇന്നില്ല. വീടുകൾ വലുതായി, മുറികളുടെ എണ്ണം കൂടി. എല്ലാവരും അവരവരുടെ മുറികളിൽ മൊബൈൽ ഫോണുകളുടെ ലോകത്ത് ഒറ്റപ്പെടാൻ തുടങ്ങി. കുടുംബത്തിന് വേണ്ടിയാണ് ഈ ഓട്ടമൊക്കെ എന്ന് പറയുമ്പോഴും, ആ കുടുംബത്തോടൊപ്പം ഇരിക്കാൻ നമുക്കാർക്കും സമയമില്ലാതെയായി. കൂടിയിരിക്കുന്ന മനുഷ്യനേക്കാൾ നമ്മൾ വില കൊടുക്കുന്നത് കയ്യിലിരിക്കുന്ന സ്ക്രീനിലെ വെളിച്ചത്തിലാണ്. സന്തോഷം എന്നാൽ ഒരുമിച്ചിരിക്കുന്നതാണ് എന്നതിൽ നിന്ന് ഒരുപാട് സമ്പാദിക്കുന്നതാണ് സന്തോഷമെന്ന ചിന്തയിലേക്ക് നമ്മളെല്ലാവരും മാറിപ്പോയി. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധയിലൂടെ.

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, അവസാനമായി നിങ്ങൾ എന്താണ് കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ യഥാർത്ഥ പ്രതിബിംബത്തെ കണ്ടത്? പുറമേ ഉണ്ടായ മാറ്റങ്ങളല്ല, ഉള്ളിലുണ്ടായ മാറ്റങ്ങൾ. ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഒത്തുതീർപ്പാക്കിയ സ്വപ്നങ്ങൾ എത്രയാണ്! ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ വിട്ടുകൊടുത്ത ആഗ്രഹങ്ങൾ. തോൽക്കാൻ മനസ്സില്ലാതിരുന്ന നമ്മൾ സമൂഹത്തിന് മുന്നിൽ നല്ല പിള്ള ചമയൻ

നിശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു പുഴുവിന് എക്കാലവും പുഴുവായി തന്നെ ഇരിക്കാൻ കഴിയില്ലല്ലോ. വേദനകൾ സഹിച്ച് അത് ഒരു പൂമ്പാറ്റയായി മാറിയേ തീരൂ. അതുപോലെയാണ് ജീവിതവും. ചില മാറ്റങ്ങൾ നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ടാകും. ചിലരെ നമ്മിൽ നിന്നും അകറ്റിയിട്ടുണ്ടാകാം. പക്ഷേ ആ മാറ്റങ്ങളാണ് നമ്മളെ ഇന്നത്തെ നമ്മളാക്കിയത്. നമ്മുടെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു കാണും. പകരം നമുക്ക് കിട്ടിയത് ലൈഫിനെ കുറിച്ചുള്ള വലിയ തിരിച്ചറിവുകളാണ്. അതുകൊണ്ട് ലൈഫിലുണ്ടായ മാറ്റങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കാം. പുതിയ മാറ്റങ്ങളെ ഇരു കൈ നീട്ടി സ്വീകരിക്കാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാ.

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അല്പം.
1: സംഗീതം അനന്ത സാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.